നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ചുറ്റുപാടുകളെ നോക്കി നമുക്ക് ജീവിക്കാനാവില്ല, നമുക്ക് വേവലാതിപ്പെടാനാവില്ല. ഗുണകരമായതുകൊണ്ട് നാം ചിലപ്പോഴൊക്കെ ചിലതൊക്കെ നമ്മളെക്കുറിച്ച് നന്നായി പറയുമ്പോൾ, നന്നായി കേൾക്കുമ്പോൾ സന്തോഷിച്ചെന്ന് വരാം. പക്ഷെ അപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം, നാളെ ഇതിന് വിപരീതമായി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തളർന്നു പോകില്ലെന്ന്. കാരണം തളർന്നു പോയാൽ തകർന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നാം അങ്ങനെ വല്ലാതെ വേവലാതിപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമുക്ക് വലിയ തിരക്കുകളില്ല എന്നാണ്. ചില കാര്യങ്ങളിൽ പിടിച്ച് അതുമായി തന്നെ ഇങ്ങനെ പറഞ്ഞും കേട്ടും, അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, അവൾ പറഞ്ഞല്ലോ, അവൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് രാവിലെ മുതൽ ഇരിക്കുക എന്നാൽ അർത്ഥം നമുക്ക് വലിയ ജോലിയില്ല എന്നാണ്. തിരക്കുകളുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാനും ശ്രദ്ധിക്കാനും സമയം കിട്ടില്ല. സാധാരണ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങ് പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസി, ഞാൻ കുറ്റക്കാരനോ എനിക്ക് ഉത്തരവാദിത്വമോ ഇല്ലാത്ത ഏതൊരു കാര്യത്തെക്കുറിച്ചും ആരെന്തു പറഞ്ഞാലും വിഷമിക്കാനോ തർക്കിക്കാനോ പരാതിപ്പെടാനോ ഇല്ല എന്നാണ്. അതൊരു നല്ല പോളിസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. ഓർക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യും. അതൊക്കെ ഓർത്ത് നാം ഉത്കണ്ഠപ്പെട്ടാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ സമയമുണ്ടാകില്ല. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഒക്കെ താമസിക്കുന്ന വിനായകൻ ഇന്ന് ഇവിടെ വന്ന് ചായ കുടിച്ചു.
1: അതിനെന്താ അയാളോട് അയാൾ പോലീസ് കുടിക്കൂ?
0: അയാൾ ആദ്യമായിട്ടായി ഈ കടയിൽ വന്ന് ചായ കുടിക്കുന്നത്. കുടിച്ചെന്ന് മാത്രമല്ല, കൊറേ നേരം ഇവിടെ ഇരുന്ന് വർത്താനവും പറഞ്ഞു.
1: ഓഹോ, അത് ശരി.
0: എന്നിട്ട് നമ്മുടെ മക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യവും ഒക്കെ ചോദിച്ചു. എന്ത് പറ്റി ഇപ്പൊ അങ്ങേരിക്ക് ഇങ്ങനെ ചോദിക്കാന്?
1: ഇനി കുറച്ചു നാളത്തേക്കേ അങ്ങേര് വർത്താനവും പറയും, ആൾക്കാരെ കണ്ട ചിരിക്കും.
0: വളച്ചിട്ടത് കാര്യം പറഞ്ഞ
1: എടോ, അയാളൊരു വീട് വെച്ച് പണി അതാണ്ട് തീരാറായി, പാല് കാച്ചുടനെ കാണും.
0: അങ്ങനെ വരട്ടെ. നമ്മള് നടന്നു പോകുമ്പോ എതിരെ വന്നാ പോലും ഒന്നും മിണ്ടാതെ പോകുന്ന ആളാ അയാള്.
1: അയാളുടെ ഭാര്യ വല്ലതും മിണ്ടുവോ?
0: ഫസ്റ്റ് അമ്പലത്തിൽ വെച്ച് കണ്ടാലേ മുഖത്തിന്റെ ഒരു കോണ് കൊണ്ടൊന്ന് ചിരിച്ചതായിട്ടൊന്ന് ഭാവിക്കും.
1: ആരാണ്ട് വിനായനെ കാര്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ഒക്കെ ഒരു സഹകരണം ഇല്ലെങ്കിലേ പാലുകാച്ച് നടത്തിയാല് ഒറ്റ മനുഷ്യനും കേറത്തില്ലെന്ന്.
0: ഇതിൽ ചെയ്യേണ്ട ഒരൊറ്റ പണിയേ ഉള്ളൂ, പാലുകാച്ചിന് വിളിച്ചാൽ കൃത്യസമയത്ത് ചെല്ലണം, ചടങ്ങ് കഴിയുമ്പോ തിരികെ വരണം.
1: പോയില്ലെങ്കിൽ പോയില്ലെന്നേ ഉള്ളു, പോയാൽ കാശ് കൊടുക്കണം, കാപ്പിയും കുടിക്കണം.
0: അല്ല ചേട്ടാ, ഈ ബനിയനെ?
1: ഈ ബനിയനല്ല, വിനായകൻ.
0: ഓ വിനായകൻ. ഓ വിനായകനെങ്കിൽ വിനായകൻ. അയാൾ എല്ലാ കടകളിലും കേറി ഇറങ്ങി വർത്താനം പറയാൻ തുടങ്ങി.
1: ആര് തിരക്കാൻ പോണതൊക്കെ?
2: ബൈക്ക് വന്നിരിക്കുന്ന ശബ്ദം.
1: അല്ലേ, ഇത് ആരായി വന്നത്? ഇയാൾ എവിടെ ആടു? എന്തിരാ,
2: ഒരു രണ്ടാഴ്ച പാലക്കാട് നിൽക്കേണ്ടി വന്നമ്മാവ. ആണമ്മാവി, അളിയനെ കണ്ണൂരിലോട്ട് സ്ഥലമാറ്റം കിട്ടി.
1: ഓ, കൂട്ടിന് നിന്നിട്ട് താനിഞ്ഞു പോരുന്നു.
2: നമ്മുടെ കരിക്കോട്ടെ കുഞ്ഞമ്മയുടെ മോനെ പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ ആയി. അവൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോകുന്നത്.
0: അപ്പൊ നീ രക്ഷപ്പെട്ടല്ലോ.
1: ഇപ്പൊ നീ എവിടെ പോയിട്ട് വരുന്നു?
2: നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സംശയം ചോദിക്കാൻ പോയിട്ട് വരുവാ.
0: നിന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയിട്ട് വരുവാന്നങ്ങ് പറയണം.
2: ചിറ്റപ്പന്റെ വീട്ടിൽ അല്ലമ്മാവി സംശയം ചോദിക്കാൻ പോയത്, നമ്മുടെ പുളിയിക്കത്തറയിലെ പഴയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സാറിനെ അറിയാവോ?
1: നമ്മുടെ വെളുത്ത് നീളമുള്ള ഒരു സാറില്ലേ?
2: ആ, അത് തന്നെ.
0: പുള്ളിക്കാരൻ ചില ദിവസം ഇവിടെ വരും, ചായ കുടിച്ചിട്ട് പോകും. ഒരു പാവ മനുഷ്യനാ.
2: പുള്ളിയെ കണ്ടൊരു കാര്യം സംസാരിച്ച് എല്ലാം പറഞ്ഞു.
1: എടാ, ഡിപ്പാർട്ട്മെന്റ് സംശയങ്ങൾ എല്ലാം പറഞ്ഞു വിടുന്ന ഒരു സ്ഥാപനം ടൗണില്ലയോ? നിന്റെ സ്വന്തം ചിറ്റപ്പൻ ഇരിക്കുന്നതാ. അപ്പൊ അവിടെ പോയി ചിറ്റപ്പനോട് അങ്ങ് ചോദിച്ചാ പോരായോ?
0: സ്ഥാപനത്തിന് പോകണ്ടല്ലോ, വീട്ടിൽ ചെന്ന് ചോദിച്ചാലും പുള്ളിക്കാരൻ പറഞ്ഞു തരത്തില്ലയോ?
2: അമ്മാവി, ഞാൻ ആദ്യം ചിറ്റപ്പന്റെ വീട്ടിലാ പോയത്. ഞാൻ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ചിറ്റപ്പൻ പറഞ്ഞു ടൗണിലെ ഓഫീസിൽ വന്നാ മതിയെന്ന്.
0: അതെന്താ വീട്ടിലൊന്ന് സംശയം തീർത്ത് തരാന് ചിറ്റപ്പന്റെ നാവ് വഴങ്ങത്തില്ലയോ?
1: എടോ, അത് തനിക്ക് പിടികിട്ടില്ലയോ? ടൗണിലെ ഓഫീസിൽ ചെന്നാൽ ആദ്യം അവിടെ ചെന്ന് കൗണ്ടറിൽ കാശടയ്ക്കണം. വീട്ടിലിരുന്ന് പറഞ്ഞാ കാശു മേടിക്കാൻ പറ്റുമോ?
2: ആ, അത് തന്നെ അമ്മാവാ കാര്യം. ഞാൻ ചിറ്റപ്പന്റെ ഓഫീസിൽ പോകത്തില്ലെന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചു. ഇത് ആരെ കൊണ്ട് സാധിക്കുമെന്ന് പലയിടത്തും തിരക്കിയപ്പോഴാ ഒരു കക്ഷി ഈ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്നും പുള്ളിയെ കണ്ട് ചോദിച്ചാ മതിയെന്നും അറിയുന്നത്.
0: എന്നിട്ട് കാര്യം നടന്നോ?
2: അമ്മാവി, നടന്നെന്ന് മാത്രമല്ല ഓർഡറിന്റെ കോപ്പി വരെ തന്നു. ഞാൻ കാശ് കൊടുത്തു, പക്ഷെ ഒരു തരത്തിലും മേപ്പടി ഞാൻ കാശ് വാങ്ങിക്കത്തില്ല.
1: നീ എവിടുത്തെയാണെന്ന് ആദ്യം പറഞ്ഞായിരുന്നു?
2: പറഞ്ഞ്. പക്ഷെ അവസാനം അദ്ദേഹം പറയുന്നത് എന്റെ മൂത്ത ചേച്ചിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നിച്ച് പഠിച്ചതാണെന്ന്.
1: അതാണ് സാമാന്യ സംസ്കാരം.
0: സ്വന്തം ചിറ്റപ്പൻ വീട്ടിലിരുന്ന് പറഞ്ഞാൽ കാശ് കിട്ടത്തില്ലെന്ന് സംശയവും. ചിലരങ്ങനാ, കാശിനോട് ആർത്തി വന്നാൽ കണ്ണട ചിരുട്ടാക്കി ബന്ധുത്വം മറന്നിടും.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസം 9 ഒക്ടോബർ വെള്ളിയാഴ്ച. നമ്മൾ വെള്ളിയാഴ്ചകളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ്, പിന്നീട് അടുത്ത 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നീട് ഒണാട്ടുകര പാസഞ്ചർ എന്ന് നമുക്ക് പറയാം. അതായത് അടുത്ത ഇനി അടുത്ത ഒരു 2 ദിവസത്തേക്കില്ലല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. തുടക്കം തന്നെ അത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് സൂചിപ്പിക്കാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നമ്മുടെ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളും, അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അവരുടെ ഒരു മാനസിക പീഡനങ്ങളും, അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് മുന്നോട്ട് പറയാനായിട്ട് നമ്മളുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ സ്പീക്കപ്പ് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിന് അജിത IPSന്റെ സഹായം കൂടി അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ മനോഹരമായി തന്നെ പോകുന്ന തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷന് ശേഷമാണ് സ്പീക്കപ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മുടെ കേരളത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇത് നമ്മളുടെ നാട്ടിലെ വളരെയധികം സ്ത്രീ, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നമ്മൾ ഓണാട്ടുകര പാസഞ്ചറിൽ ഗാർഹിക പീഡനങ്ങളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമുക്ക് പറയാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് സ്പീക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ വളരെയധികം ആർജവത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം 15,000 പരാതികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളായിക്കോട്ടെ, സ്ത്രീധന പീഡനങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും 15,000 പരാതികൾ നമ്മളുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് എല്ലാം പരിഹാരം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ആരംഭിച്ചിരിക്കുന്നത്. അതിന് അത് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് വേൾഡ് പോസ്റ്റ് ഡേ ആണ്. അതായത് വേൾഡ് പോസ്റ്റ് ഡേ, പോസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതിയിരിക്കുന്ന കത്ത് ഏതാണ്, നിങ്ങൾ ആദ്യം അയച്ച കത്ത് ഏതാണ്. കൂടുതലും ഇപ്പോഴത്തെ തലമുറയിലേക്ക് വരുമ്പോൾ കത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് ആരൊക്കെ എത്രയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പേ നമ്മുടെ ഓണാട്ടുകര പാസഞ്ചേഴ്സിൽ നമ്മുടെ പാസഞ്ചേഴ്സ് ആദ്യമായിട്ട് എഴുതിയേക്കുന്ന കത്തേതാണ്, നിങ്ങൾ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്ന കത്തേതാണ്, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കത്തുകളുണ്ടെങ്കിൽ അതിപ്പോഴും ഉണ്ടോ, നിങ്ങൾക്ക് ഏറ്റവും ഭയങ്കര മെമ്മറബിളായിട്ട് തോന്നിയിരിക്കുന്ന കത്തുകൾ ഏതാണ്, ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കത്താണ്. കത്തുകൾ പല വിധത്തിലാകാം കേട്ടോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് എഴുതുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രേമലേഖനങ്ങളാകാം, അങ്ങനെ ആ രൂപത്തിലും ആകാം. അപ്പം ഏത് കത്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ ഇന്ന് ലോക തപാൽ ദിനം അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട പാസഞ്ചേഴ്സിനോട് നമുക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തപാലുകാരനെ കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഉണ്ടായി ഇരിക്കും, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അല്ലേ? ഒരു പക്ഷേ ദൂരത്തെവിടെയോ പഠിക്കുന്ന മക്കളുടെ കത്ത് കാത്തിരിക്കുന്ന ഒരമ്മ, വിദേശത്തുള്ള ഭർത്താവിൻ്റെ കത്തിനായി ദിവസങ്ങൾ എണ്ണുന്ന ഒരു ഭാര്യ, അതുമല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് ഒരു കത്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനസ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സന്ദേശങ്ങൾ അയക്കുന്നത് സെക്കൻഡുകൾക്കുള്ളിലാണ് അല്ലേ? മെസ്സേജസ് എന്ന് പറയുന്നത് വളരെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരു വിരൽത്തുമ്പിൽ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇമെയിൽ തുടങ്ങി എത്രയോ സംവിധാനങ്ങളുണ്ട് ഇന്ന് മെസ്സേജുകൾ അയക്കാൻ. പക്ഷെ ഒരു കാലത്ത് ഒരാളുടെ സ്നേഹവും സന്തോഷവും സങ്കടവും എല്ലാം മറ്റൊരാളിലേക്ക് എത്തിച്ചിരുന്നത് ഒരു ചെറിയ കടലാസായിരുന്നു. ആ കടലാസിന്റെ പേരാണ് കത്ത് എന്ന് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇന്ന് 9 ഒക്ടോബർ ലോക തപാൽ ദിനത്തിൽ എന്താണ് ലോക തപാൽ ദിനത്തിന്റെ പ്രത്യേകത എന്നുകൂടി നമുക്ക് നോക്കാം. 1874 ഒക്ടോബർ 9 സ്വിറ്റ്സർലൻഡിലെ ബേൺ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിക്കുന്നതിനുള്ള കരാർ ഒപ്പുവെച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത്. 1969 ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ കോൺഗ്രസിലാണ് 9 ഒക്ടോബർ ലോക തപാൽ ദിനമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ കത്തുകളിലൂടെയും തപാൽ സേവനങ്ങളിലൂടെയും ബന്ധിപ്പിക്കുക, തപാൽ സംവിധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. തപാൽ എന്നത് വെറും ഒരു കത്തിപ്പാട് അല്ലെങ്കിൽ കത്തിടപാട് മാത്രമായിരുന്നില്ല. നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു സൈക്കിളിൽ ഒരു തപാലുകാരൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ വരുമ്പോൾ വീട്ടിലുള്ളവരുടെ മുഖത്ത് തെളിഞ്ഞിരുന്ന ആ ഒരു ആകാംക്ഷ, കയ്യിലൊരു കത്തുണ്ടോ എന്നറിയാൻ വാതിലിലേക്ക് ഓടുന്ന കുട്ടികൾ, ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന മണി ഓർഡറിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ പോസ്റ്റ്മാൻ ചിലപ്പോൾ ചില വീടുകളിൽ ിലേക്ക് കൊണ്ടുവന്നിരുന്നത് വെറും ഒരു കത്തായിരുന്നില്ല, ഒരുപാട് പേരുടെ പ്രതീക്ഷകളായിരുന്നു. പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് വിദേശത്ത് നിന്ന് ഒരു കത്ത് വരുമ്പോൾ അതിനുണ്ടായിരുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു അല്ലേ? ആ കത്ത് കയ്യിൽ കിട്ടിയാൽ അതിലെ ഓരോ വാക്കും നമ്മൾ പല തവണ ഇങ്ങനെ വായിക്കും. ചിലർ ആ കത്തുകൾ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കും. കാരണം ആ കടലാസിൽ അക്ഷരങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരുപാട് ഓർമ്മകളും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കത്തുകളെക്കുറിച്ച്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കത്തുകൾ ഏതാണെന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. ആകാശവാണി വാർത്തകൾക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണ് ഇത്. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തിയതായും 57th ജി എസ് ടി കൌൺസിൽ യോഗത്തിനുശേഷം ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: GST Council has recommended common standards for notices and proceedings and no notices below the prescribed monetary threshold of 10,000 rupees, including withdrawal of pending notices below the said threshold. We will not be issuing any notices for monetary threshold of 10,000 or below.
0: പുതിയ GST പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറസ്റ്റ് വ്യവസ്ഥകൾ നീക്കം ചെയ്യുക, കുറ്റകരമായ നടപടികളുടെ പരിധി കുറയ്ക്കുക, നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ജി എസ് ടി കൌൺസിൽ നൽകിയ ശുപാർശകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, ഓട്ടോമാറ്റിക് റീഫണ്ട് സംവിധാനം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണനിർവഹണം എന്നിവയ്ക്കാണ് പരിഷ്കാരങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വള മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതുവഴി രോഗികൾക്ക് പ്രതിവർഷം 2,500 കോടി രൂപയോളം ലാഭിക്കാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. യുജിസി നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28th അവസാന തീയതി. ഡിസംബർ 14 മുതൽ 19 വരെയായിരിക്കും പരീക്ഷ. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷൈദിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വ്യോമയാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ, സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തികച്ചും അംഗീകരിക്കാനാകാത്തതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യാനുസരണം വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി അറിയിച്ചു. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഡോൺ ജയിലെ നാനാജി വാടി ഫാം ഹൌസ് വളപ്പിൽ ഇന്നലെ രാത്രി 11:30 മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. പുണെ വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ ത്രിപുരയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളായ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, വൈബ്രന്റ് വില്ലേജസ് എന്നിവയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ മലയോര ജില്ലയായ ധലായ് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മാതൃശിശു പരിപാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളിലെ പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് വികസനം എന്നിവയിൽ നടത്തിയ ലക്ഷ്യാധിഷ്ഠിത ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തി. അതേസമയം ബംഗ്ലാദേശുമായി 856 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഡിജിറ്റൽ ശൃംഖലയുടെ വ്യാപനം, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ, കുടിവെള്ള കണക്ഷനുകൾ എന്നിവ വഴി അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യ വിടവുകൾ പൂർണ്ണമായും നികത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വിദ്യാർത്ഥികൾക്കായുള്ള വീഡിയോ മത്സരം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ആഗോള ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നത്. റോക്കറ്റ് വിപ്ലവം, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് നടത്തുന്ന യുവർ സ്പേസ് വീഡിയോ അവതരണ മത്സരത്തിന് നാളെ വരെ എൻട്രികൾ സമർപ്പിക്കാം. രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് ഓരോ വീഡിയോ വീതം അയക്കാം. പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ 10 മുതൽ തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നടത്തും.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതികവിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ്ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD Vance പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായും കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രചാരണം നടത്തുന്നതെന്ന് മുൻ ജഡ്ജിമാർ ആരോപിച്ചു. SIR നിയമാനുസൃതമാണെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

ഒറ്റയ്ക്ക് എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോ ഇന്ന് ലോക തപാൽ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന കത്ത് ആർക്കായിരുന്നു, നിങ്ങൾ ആരുടെ കത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാത്തിങ്ങനെ ഇരുന്നിട്ടുള്ളത്? നമ്മൾ കുറെ നാളുകൾ ഇങ്ങനെ പുറകിലേക്ക് പോകുകയാണെങ്കിൽ കത്തുകളായിരുന്നു നമ്മൾക്ക്

0: കൂടി കൂടി രണ്ടു പേരും ചേർന്ന് എടുത്തരുതെന്ന്. അച്ഛന്റെ ജോലിക്ക് പോയൊരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പേരും അറിയാനൊക്കത്തില്ല. അപ്പൊ ഞങ്ങൾ അന്ന് ഇല്ലന്റിനകത്താ, ഇല്ലന്റിനകത്ത് എഴുത്തെഴുതി അയക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാലും അച്ഛനും എഴുതാനും അയക്കാനും ഒന്നും അറിയത്തില്ല. അതെങ്കിലും കിട്ടിയവരെ എടുത്ത് മറുപടി അയക്കണമല്ലോ. ഞങ്ങൾ പോസ്റ്റ്മാൻ വരുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തോ സൈക്കിളേലാന്ന് വരുന്നത് പോസ്റ്റ്മാനും. ഒരു പുറവിനൊരു ചാക്കിനകത്ത് എഴുത്തുമൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോ കാക്ക വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ കരയും. അന്നേരം അമ്മ പറയുന്നയാ, അയ്യോ കാക്ക കരയുന്ന അച്ഛന്റെ എഴുത്ത് വരാനാ. ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുന്ന അതിന്റെ പാലെങ്ങോട്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു ആങ്ങളയുണ്ട്, നാലാമത്തെ ഒരു ആങ്ങള പറയാ അതിന്റെ പുറയിലോട്ട് അമ്മയുണ്ട്. കളിയാക്കും, അമ്മേന്റെ വിഷമിച്ചിരിക്കുമ്പോ അതൊരു വലിയ വിഷമമാണ് കളിയാക്കുന്നത് പോലും. അങ്ങനെ ഞങ്ങളുടെ അച്ഛന്റെ എഴുത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട്, കാരണം അന്ന് അച്ഛൻ എന്തെങ്കിലും പൈസ അയച്ചെന്നെങ്കിലേ ഞങ്ങൾക്ക് ജീവിതം പോകത്തുള്ളു. ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വളരെ ആഗ്രഹിച്ച് എഴുത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലമുണ്ടാണ്. അച്ഛന്റെ എഴുത്തായിരുന്നു ഞങ്ങൾക്ക് ആദ്യം. പിന്നെ ഞാൻ വേറൊരു കാര്യം ഒന്ന് പറയട്ടെ.
1: പറഞ്ഞോളൂ.
0: നമ്മുടെ ഓണാട്ടേര പാസഞ്ചർ എല്ലാവർക്കും രാവിലെ ഭയങ്കര ഒരു എനർജിയാ. ഞാനിപ്പോ ഇവിടെ ഒരു സപ്താഹത്തിന് പോയപ്പോ അവിടുത്തെ കുറെ ആൾക്കാർ എന്നോട് കുറ്റവട്ടത്തുള്ളവര് പറഞ്ഞു ഇതിനകത്ത് അവർക്ക് ഓണം കഴിഞ്ഞാൽ മുതൽ റേഡിയോ വെച്ചാലോ എരപ്പ. എല്ലാ ആട്ടോക്കാരും പറയുന്നത് ഇപ്പൊ ഞങ്ങള് ഇതേന്നും പറഞ്ഞ് ഭയങ്കര എനർജിയാ, ആ എരപ്പ് വരുന്നുണ്ട്.
1: ചിലയിടത്തുള്ള ആ ഒരു നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതല്ല, നമ്മളത് റേഡിയോയുടെ കുറ്റമല്ല, അത് ആ ഒരു റേഡിയോയുടെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ്.
0: ആ ഓണം കഴിഞ്ഞത് മുതല അതിനുമ്പൊക്കെ നല്ല ഇതാണ്, അവര് ആട്ടം എടുക്കുമ്പോഴേ ഇതൊരു അവർക്കൊരു
1: എനർജിയാണ്. നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറയാം. അപ്പോ അതാണ്, അപ്പം അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ കാത്തിരിക്കുന്ന കത്തുകളും ഉണ്ടായിരുന്നു അല്ലെ നമുക്ക്. അതായത് കുറച്ച് ഇങ്ങനെ അക്ഷമയോടുകൂടി എന്തായിരിക്കും അടുത്ത കത്തിനകത്ത് എന്തായിരിക്കും, എന്തായിരിക്കും എഴുതുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി എന്തായിരിക്കും എഴുതുന്നത് എന്നൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം. കത്തിനെ പറ്റി പറയുമ്പോ ഞങ്ങൾക്കാണെങ്കിൽ അപ്പച്ചി ഉണ്ടായിരുന്നു പണ്ട്. അപ്പച്ചി ഇപ്പോഴും ഉണ്ട്, അല്ല പണ്ട് അപ്പച്ചി കത്തെഴുതുന്ന കാര്യമാണ് പറയുന്നത്. കോട്ടയത്തായിരുന്നു. അപ്പൊ അപ്പച്ചി അത് കത്ത് വരുന്നതിനകത്ത് ഞങ്ങൾ ഇരിക്കുവായിരുന്നു. അന്ന് ഞാനാണ് കത്തെഴുതായിരുന്നു, ഇല്ലന്റിനകത്തായിരുന്നു കത്തെഴുതുന്നത്.
1: അതുകൊണ്ട് ബാക്കി പറഞ്ഞോളൂ. കഴിഞ്ഞു. അപ്പൊ ഞങ്ങളായിരുന്നു കത്തെഴുതുന്നത്. കത്തെഴുതുന്നത് ഞങ്ങൾ അവർക്ക് കത്തെഴുതുന്നത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം സുമയ്യ.
1: നമസ്കാരം.
3: ഇന്നത്തെ ദിവസം വളരെ മധുരമുള്ള ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
1: അപ്പൊ മധുരമുള്ള ഓർമ്മകൾ ഏതാണെന്നൊന്ന് ആലോചിച്ചിട്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞേ.
3: ഞാൻ ആദ്യമായിട്ട് കത്തെഴുതുന്നത് എന്റെ കൊച്ചച്ചൻ. എന്റെ കൊച്ചച്ചൻ പട്ടാളക്കാരനായിരുന്നു. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അന്ന് ഇല്ലന്റിൽ കത്തെഴുതുന്നത്. അത് അതിനുശേഷം എന്റെ 3 ആങ്ങളമാരും പട്ടാളക്കാരന്മാരായിരുന്നു. അപ്പൊ ഇവരുടെ ഒക്കെ ലെറ്റർ വരുന്നത് കാത്തിങ്ങനെ ഇരിക്കും. പക്ഷെ ആ സമയത്തെല്ലാം വളരെ വിഷമത്തോടുകൂടി ഇരുന്ന ഒരു സമയം എന്ന് പറയുമ്പോ കാർഗിൽ യുദ്ധം നടക്കുന്ന
1: സമയത്താണ്.
3: എന്റെ കൊച്ചച്ഛനും എന്റെ 3 ആങ്ങളെയും കാർഗിൽ യുദ്ധ സമയത്ത് അവിടെയാണ്. അപ്പൊ ആ സമയത്തെ ലെറ്ററിനെ കാത്തിരിക്കുമ്പോ അത് നമുക്ക് ഭയങ്കര എന്തോന്നു. പോസ്റ്റ്മാനോട് നമ്മൾ നേരത്തെ തന്നെ പറയും, ആ ഇവിടത്തേക്ക് ലെറ്ററിന്റെ ആദ്യം ഇങ്ങ് കൊണ്ട് തരണേന്ന് അവിടെ വെച്ച്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു സമയവും അന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു ടെൻഷനും വിഷമവും എല്ലാം ഇന്ന് നമ്മള് ഓർത്തു പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തുക്കളുടെ ലെറ്ററിനായിട്ടുള്ള കാത്തിരിപ്പ്.
1: അപ്പൊ
3: അങ്ങനെ കുറെ ഇന്നും
1: ഏറ്റവും പ്രിയപ്പെട്ട കത്തുകൾ ഏതാണ്, അതായത്
3: ഏറ്റവും പ്രിയപ്പെട്ട കത്തുകൾ എന്ന് പറഞ്ഞാൽ.

0: ഞാൻ എൻ്റെ ആങ്ങളമാർക്ക് എഴുതിയ കത്ത. ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്, എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ ഒരു ആങ്ങളയ്ക്ക് നാട്ടിലെത്താൻ പറ്റിയില്ല. അയാൾക്കൊരു പ്രൊമോഷൻ ടെസ്റ്റിന്റെ സമയമാണ് എൻ്റെ കല്യാണം. എന്നാൽ ഇതെല്ലാം നോക്കിയിട്ടാണ് കല്യാണത്തിന് ഡേറ്റ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ എങ്ങനെയോ ആ ഡേറ്റിൽ ഒരു വ്യത്യാസം വന്ന് ഇയാൾക്ക് വരാൻ പറ്റുന്നില്ല. ഇയാൾ എനിക്കൊരു ലെറ്റർ ഇട്ട് വീട്ടിൽ ആർക്കെങ്കിലും അസുഖമാണെന്നും പറഞ്ഞ് ഈ ടെലഗ്രാം ചെയ്യും, ആരും അറിയാതെ. അപ്പൊ ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇയാള് ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾ എത്തത്തില്ലേ, അത് കുഴപ്പമില്ല എന്നുള്ള ഇതിൽ പറഞ്ഞു. പക്ഷെ അയാളുടെ ലെറ്റർ ഇന്നും ഞാൻ എടുത്തു വെച്ച് വായിച്ച് അതിന്റെ കണ്ണ് നിറയും.
1: ഓക്കെ, അപ്പൊ അങ്ങനെ പ്രിയപ്പെട്ടവരുടെ കത്തുകൾ നമുക്ക് എത്രത്തോളം നമ്മളുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് എക്സ്പ്രസ് ചെയ്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അത്രത്തോളം പ്രിയപ്പെട്ട കത്തുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് പറഞ്ഞോളൂ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 വിലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ്യ.

0: ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോ അതാണ്ട് നമ്മൾ ഇങ്ങനെ പഴയ തപാല് കത്തുകളെ കുറിച്ചും നിങ്ങൾക്ക് പ്രിയപ്പെട്ട കത്തുകളെ കുറിച്ചും ആരാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കത്തുകൾ എഴുതുന്നത്, എഴുതിയിട്ടുള്ളത്, ഏതൊക്കെ കത്തുകൾ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം. എന്താണ് പ്രിയപ്പെട്ട സുമയാക്കുട്ടി?
0: ഓ, പറഞ്ഞോളൂ.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: എന്റെ ലെറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്റെ വീട്ടിനടുത്ത് എന്റെ കുറെ രണ്ടു മൂന്ന് ഇത്താത്തമാരുണ്ടായിരുന്നു. ഞാൻ 5-6 ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ഇത്താത്തമാർക്ക് വായിക്കാൻ അറിയത്തില്ല, എഴുതാനും അറിയത്തില്ല. അപ്പൊ എന്റെ ജീവിതം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അപ്പൊ ഞാൻ അവർക്ക് ഒരുപാട് ലെറ്റർ എഴുതി കൊടുക്കാറുണ്ട്. ലെറ്റർ വരുമ്പോ എന്നെ കൊണ്ടാണ് വായിപ്പിക്കുന്നത്. വായിച്ച് വായിച്ച് ഞാനത് ഒരുപാട് ആസ്വദിക്കാറുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് വാക്കുകളൊക്കെ എന്റെ ഹൃദയത്തിൽ വളരെയേറെ വിഷമമുണ്ടാക്കിയ കാര്യങ്ങളുണ്ട്. ആ ഒരു ലെറ്റർ വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷ ഭയങ്കര അത്ഭുതമാണത്. ഇപ്പൊ നമ്മൾ ഓർക്കുമ്പോ സന്തോഷം കേട്ടോ. പിന്നെ അതുപോലെ അവർ എഴുതാൻ എന്റെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിന് അവരെന്നെ വീട്ടിൽ വാതൊക്കെ ഒന്ന് കാത്തിരിക്കുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയാ. എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് കുറെ ആൾക്കാർ വിദ്യാഭ്യാസത്തിന്റെ ബാക്കിലോട്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും വിദ്യാസമ്പന്നരാണ്. ഒരുപാട് പേർക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ മാതൃഭാഷയെങ്കിലും വായിക്കാനും എഴുതാനും അറിയുന്നില്ലെങ്കിൽ നമ്മൾ വെറും ഒരു വേസ്റ്റ് ആണ് ഈ ഭൂമിയിൽ. സത്യം പറയുക. അപ്പൊ അത് വിദ്യാഭ്യാസം എപ്പോഴും നല്ലതാണ്. അറിവും വിവേകവും ഒക്കെ കിട്ടുന്ന നല്ല ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനർജി നൽകുന്ന ഒരു ഇതാണ്. നമുക്ക് വായന എഴുത്തു വരുന്നതിൽ നമ്മൾ വളരെ നിരാശരായി പോകും എല്ലാവരുടെയും മുമ്പിൽ. അതൊരു ഇതാണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഒരു പാട്ടിട്ടായിരുന്നു, ഒരു എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ്. അത് ഒരു ലൈഫിൽ മൊത്തത്തിലുള്ളൊരു ചരിത്രം തന്നെ മാറിക്കുടിക്കുന്ന ഒരു പാട്ടാണ്. പാട്ട് ഞാൻ 7-ാം സ്റ്റാൻഡേർഡില് പിന്നെ മാപ്പിള പാട്ടിന് ഫസ്റ്റ് വാങ്ങിയതാ ഞാൻ. എന്റെ സാർ എന്നെ ഒത്തിരി പാടുപെട്ട് ആ പാട്ട് പഠിപ്പിച്ചെടുത്തത്. ആ പാട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എവിടുന്ന് കേട്ടാലും അത് വളരെ ആസ്വദിക്കുന്നു. അത്ര അർത്ഥങ്ങൾ.
0: ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മളുടെ ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ നമ്മുടെ ഇങ്ങനെ വിഷയത്തെ ഇങ്ങനെ ആസ്പദമാക്കി നമ്മൾ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ഒക്കെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒക്കെ പറയാം കേട്ടോ. അപ്പോ നമുക്ക് ഇങ്ങനെ കത്തുകളെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കുറേ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ പുറയിലോട്ട് പോകുന്ന നമ്മുടെ ആളുകളൊക്കെ പണ്ട് എഴുതുന്ന കത്തുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് വീണ്ടും വീണ്ടും വീണ്ടും അതിങ്ങനെ എടുത്ത് വായിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ ഗൾഫിൽ പോയിട്ടുള്ള ആരുടെയെങ്കിലും കത്തുകളാവാം, അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും എഴുതിയിട്ടുള്ള കത്തുകളാവാം. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ വീണ്ടും അതിങ്ങനെ എടുത്ത് വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുവാണെങ്കിൽ കത്തുകൾ ആരും അങ്ങനെ പോസ്റ്റ് ചെയ്യാറോ ഒന്നുമില്ല. ആ പോസ്റ്റലിൻ്റെ ആ ഒരു കാര്യങ്ങൾ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ എന്താണ് നമ്മൾ പോസ്റ്റ്മാനിലൂടെ വരുന്നത്, കൂടുതലും ഏതെങ്കിലും നോട്ടീസുകളോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ, വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പം പോസ്റ്റുകൾ വഴി നമുക്ക് വരാറുള്ളൂ അല്ലേ, അല്ലെങ്കിൽ കൊറിയർ അയക്കുക അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ നമുക്കങ്ങനെ ഈ കത്തുകളായിട്ട് ഇങ്ങനെ വരുന്നത് വളരെയധികം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. കാര്യം ഓൺലൈൻ അത്രയും ഫാസ്റ്റാണ്, ഇൻ്റർനെറ്റ് ഭയങ്കര ശരവേഗത്തിലായിരുന്നു നമ്മളുടെ ഇടയിലേക്കുള്ളൊരു കടന്നുവരവും കാര്യങ്ങളും. അപ്പോഴേക്ക് ആദ്യം ഓർക്കൂട്ടായി, പിന്നീട് ഗൂഗിളായി, പിന്നീട് ക്രോമായി, പിന്നെ അവിടുന്ന് നമ്മൾ ഫേസ്ബുക്കിലേക്ക് മാറി, ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ വാട്സപ്പ് ിലേക്ക് മാറി, അവിടുന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറി, പിന്നീട് ടെലഗ്രാമിലേക്ക് മാറി. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മള് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പല വഴികളും നമുക്ക് ഇപ്പം ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം കത്തുകൾക്ക്, പണ്ടത്തെ കത്തുകൾക്ക് അത്രത്തോളം പ്രാധാന്യം നമ്മളുടെ പഴമക്കാർ കൊടുത്തിരുന്നു, അവർ കൊടുക്കുന്നുമുണ്ട്, ഇപ്പോഴും അവർക്ക് ഓർമ്മയുണ്ട്, കത്തുകളായിട്ട് വരുന്നതൊക്കെ അവർ സൂക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ട കത്തുകൾ? നിങ്ങൾക്ക് എവിടുന്ന് ആര് എഴുതിയ കത്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സൂക്ഷിച്ചു വെക്കുന്നതും ഓർമ്മയിൽ നിൽക്കുന്നതും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 954-7400-0902. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ. ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
2: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർച്ചി സുമയയാണ്. അപ്പൊ നമ്മുടെ പാസഞ്ചേഴ്സിനോട് എനിക്കൊരു ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവസാനമായി ആർക്കാണ് ഒരു കത്ത് എഴുതിയത്? അപ്പൊ നമുക്ക് ആരോടാന്ന് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ.
1: ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം.
0: പറഞ്ഞോളൂ.
1: പണ്ടുള്ളവരെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷമയായിരുന്നു. കാരണം എല്ലാത്തിനും അവർക്ക് ക്ഷമയുണ്ടായിരുന്നു. ഒരു ആളിന്റെ വിവരം അറിയണമെങ്കിൽ, പാചകം ചെയ്യണമെങ്കിലും,
0: കേൾക്കാമോ? ഹലോ, കേൾക്കാമോ?
1: അന്ന് എല്ലാവർക്കും എല്ലാത്തിനും താമസമായോണ്ട് എല്ലാവർക്കും ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പെട്ടെന്നോട്ടം ആയോണ്ട് ആർക്കും ക്ഷമ കുറവാ. കാരണം അപ്പൊ വിവരങ്ങൾ അറിയാൻ പാചകം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, വെള്ളം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്, എല്ലാം ആയോണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ക്ഷമ കുറവാ. പിന്നെ എന്റെ ഈ എഴുത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാന് ആദ്യമായിട്ട് കത്തെഴുതുന്ന എന്റെ ആങ്ങളമാർക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മച്ചാമാർക്ക്, അത് കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിന് എഴുതുന്നത്. അന്നത്തെ നമ്മളാ ആ കാത്തിരിപ്പിനൊരു സുഖം ഉണ്ടായിരുന്നു. നമ്മളെ പ്രതീക്ഷിച്ച നമ്മള് കുറെ പ്രതീക്ഷിക്കും. ബെല്ലടി, സൈക്കിളിന്റെ ബെല്ലടി എവിടെയെങ്കിലും കേൾക്കുമ്പോ നമ്മൾ ഓടി ചെല്ലുമായിരുന്നു. പക്ഷെ ആ കത്ത് ഇല്ലെന്ന് പറയുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു നിരാശ ഭയങ്കര വിഷമം. നമ്മള് ഒരുപാട് നിരാശപ്പെട്ട് നമ്മള് മടങ്ങി വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഇന്നൊന്നും വേറെ സംവിധാനം ഇല്ലല്ലോ. നമുക്ക് അടുത്ത് കിടക്കുന്നവരെ നമുക്ക് എപ്പോഴും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ദൂരെ കിടക്കുന്നവരെ ഒരു വിവരം അറിയണമെങ്കിൽ ഭയങ്കരമായ പാടായിരുന്നു. അവര് മരിച്ചാൽ പോലും നമുക്ക് അറിയണമെങ്കിൽ ദിവസങ്ങളോളം വേണമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാം കടന്നുപോയി. ഇപ്പോഴും മനുഷ്യർക്ക് എല്ലാം കയ്യത്തും ദൂരത്തും വിരൽത്തുമ്പിലൊക്കെ ഉണ്ടെങ്കിലും ആർക്കും ക്ഷമയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.
0: അപ്പം വിവരങ്ങൾ അറിയാൻ കുറച്ച് നമ്മള് ക്ഷമിച്ചിരിക്കുക. നമ്മള് കുറച്ച് കാര്യങ്ങള് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മള് ഇപ്പോ പണ്ടത്തെ പോലെയല്ല. നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ സംവിധാനങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി മോഡേൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം പെട്ടെന്ന് വിവരങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് അതിന് വെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്ന് പറയുമ്പം, ചിലർക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചിലർ സംസാരിക്കുന്നത് വളരെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് ചിലർക്ക് കാത്തിരിപ്പ്, ഇപ്പം അത് അധികം കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. നമുക്ക് കാത്തിരിക്കാതെ തന്നെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്ന സമയത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമില്ല. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എന്ന് നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കുക. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ കൂടെ നമ്മുടെ നാട് കുറേ കൂടെ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പുരോഗമിക്കുക എന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ലഭ്യതകൾ കൂടിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇവിടെ ഇപ്പം കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തപാൽ അല്ലെങ്കിൽ എഴുതി നമുക്ക് കിട്ടുന്ന കത്തുകളുടെ ആ ഒരു ലഭ്യത കുറയുന്നു എന്നതിനപ്പുറം, നമുക്ക് ഇൻ്റർനെറ്റിൽ കുറച്ചും കൂടി കൂടുതൽ മോഡേൺ സൗകര്യങ്ങളിൽ, നമ്മൾ വാട്സപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതേപോലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് കുറേ കൂടി കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത്രയും സുഗമമായിട്ട് നമ്മൾ ചെയ്യുക എന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം ആ എത്തിപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുക. പിന്നീട് കുറച്ചൊക്കെ എന്താ പറയുക, നമുക്ക് കുറേ കൂടെ സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ അഹങ്കരിക്കും എന്ന് പറയത്തില്ലേ. അപ്പം നമ്മൾ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. മറിച്ച് അതിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോണസായിട്ട് തന്നെ നമുക്ക് കരുതുക. അപ്പം അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ആ ഒരു സുഗമം. പിന്നെ പഴയ ഓർമ്മകൾ നമ്മളെപ്പോഴും പറയുന്നത്, നമുക്ക് ആ ഓർമ്മകളിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. ആ ഓർമ്മകൾ വളരെ സുന്ദരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. അപ്പം അവരെയൊക്കെ ഒന്ന് നമുക്ക് ഓർത്തെടുക്കാനും അവരുമായിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ ആ ഓർമ്മകൾ ഇപ്പം ഇപ്പൊ നമ്മൾ ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ തമ്മിലൊരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പൊ ആ ജനറേഷൻ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഓൾഡ് ജനറേഷനിലുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മളുടെ അമ്മൂമ്മമാരൊക്കെ ഇതിനകത്ത് വിളിക്കുന്നുണ്ട്. അപ്പം അവരുടെ സമയത്തൊക്കെ അവരെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ജീവിച്ചത് എന്നതിന്റെ ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ, ഓ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾ ജീവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചു അങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് അവരുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അപ്പം അത്തരത്തിലാണ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ കാണേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് സംസാരിച്ച് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആരാണ് ആരെഴുതിയ കത്തുകളാണ് കുറച്ചും കൂടി കൂടുതൽ പ്രിയം? നമുക്ക് ഈ നമ്മുടെ പണ്ടത്തെ ജനറേഷനിലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് പ്രേമലേഖനമോ കാര്യങ്ങളോ പ്രണയലേഖനങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിനൊന്നും മടിക്കണ്ട. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഇപ്പം നാണ്ട പെട്ടെന്നൊരു നമ്മുടെ ഒരു സിനിമയിലെ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു മുത്തശ്ശികഥ എന്ന് പറയുന്നൊരു സിനിമയുണ്ട് നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ. അതിനകത്ത് മുത്തശ്ശൻ ആയിട്ട് പിന്നീട് വളർന്നു വരുന്നത് നമ്മുടെ ശ്രീനിവാസനാണ്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസനെ തേടി ആ മുത്തശ്ശിത വരികയും കത്തുകളിലൂടെ അവർ പ്രണയിച്ച് കോളേജ് സമയത്ത് കത്തുകളിലൂടെ അവർ പ്രണയിച്ച ആളുകളാണ്. അപ്പം ഒരു സമയത്ത് ഈ ശ്രീനിവാസന് ഈ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോവുകയും അങ്ങനെ മുത്തശ്ശി ഇട്ടിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന ഒരാളായിട്ടാണ് ശ്രീനിവാസൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് ആ കത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിലിങ്ങനെ ശ്രീനിവാസനെ തിരക്കി പിടിച്ച് കൊച്ചുമകളുടെ അവരുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ട് അവസാനം കണ്ടപ്പം ചെവുക്കുറ്റി നോക്കി ഒരറ്റടി കൊടുക്കുന്നൊരു സീന് നമ്മുടെ ഒരു മുത്തശ്ശികഥ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് റിവഞ്ച് ചെയ്ത കഥകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് രസകരമായിട്ട് നമുക്ക് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയെ. അപ്പം പെട്ടെന്ന് വിളിക്കേണ്ട നമ്പർ 9444 7001 2. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓൺ ആട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കാത്തിരിക്കെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അതാണ്ട് നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് മനസ്സിലുള്ള കാര്യങ്ങൾ സ്വന്തം കൈപ്പടിയിൽ നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയ ഒരു ചെറിയ കത്ത് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായി മാറിയേക്കാം. ഈ ലോക തപാൽ ദിനത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്കൊരു കത്തെഴുതി നോക്കിയാലോ? പറയാൻ മടിച്ചുപോയ സ്നേഹ കത്തിലൂടെ നമുക്ക് പങ്കുവെക്കാം. നന്ദി പറയാൻ മറന്നുപോയ ഒരാളോട് നന്ദി പറയാം. ഒരുപാട് നാളായി സംസാരിക്കാത്ത ഒരാളൊരു സുഹൃത്തിനോട് ഒരു കത്ത് നമുക്ക് അയക്കാം. കാരണം ചില സ്നേഹങ്ങൾ പറയുമ്പോൾ മനോഹരമാണ്, എന്നാൽ അത് എഴുതുമ്പോൾ അവയ്ക്ക് മറ്റൊരാഴം കൂടി ഉണ്ടാകും. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം. ഒരു കാലത്ത് ദൂരങ്ങളെ ഇല്ലാതാക്കിയത് തപാൽ പെട്ടികളായിരുന്നു. ഇന്ന് ദൂരങ്ങളെ ഇല്ലാതാക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. കാലം മാറി, സാങ്കേതിക വിദ്യ മാറി, ആശയവിനിമയത്തിന്റെ രീതികളും മാറി. പക്ഷേ മനുഷ്യർ തമ്മിൽ ബന്ധപ്പെടാനുള്ള ആഗ്രഹത്തിന് മാത്രം ഒരു മാറ്റവുമില്ല. ഒരു ചെറിയ കടലാസിൽ എഴുതിയ വാക്കുകൾക്ക് ഒരാളുടെ കണ്ണുകൾ നിറയ്ക്കാനും മറ്റൊരാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിക്കാനും കഴിയുമെങ്കിൽ ആ കത്തുകൾക്ക് ഒരിക്കലും പഴഞ്ചനാകില്ല. ലോക തപാൽ ദിനത്തിൽ നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഓരോ സന്ദേശത്തിനും പിന്നിലെ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമ്മളെന്താ പറഞ്ഞു
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
7: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
8: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
9: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
10: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: അപ്പൊ ഇതാണല്ലോ കാര്യം. സംഭവം മനസ്സിലായി. വണ്ടി റെഡി ആക്കിണ്ട്, നമ്മളവിടെ പൊക്കുന്നു. ഓക്കെ,
1: എന്താ

0: അതുപോലെ ബിരിയാണി കഴിച്ച് പോകേണ്ടിവരും.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: നമ്മളെന്താ പറഞ്ഞു വന്നത്?
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ

91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. ഇന്ന് കാലിക പ്രസക്തി ഏറുന്നൊരു വിഷയമാണ് എന്തുകൊണ്ട് നമ്മുടെ കൗമാരക്കാർക്ക് ജീവിതം അടുക്കുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2022 10,000-ത്തിലധികം കൗമാരക്കാരാണ് അവരുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ദിവസം 35 കുട്ടികൾ. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം. 50 വർഷം മുമ്പ് നമുക്കിതൊന്നും ഒരു കേട്ടുകേഴിയുള്ള കാര്യമേയല്ല. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ കൗമാരക്കാർ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ഒരു പരാജയമാണ് കൗമാരക്കാരുടെ ഓരോ ആത്മഹത്യയും. നമ്മൾ നേരത്തെ പറഞ്ഞു 50 വർഷം മുൻപ് ഇതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലെന്ന്. എന്താണ് അതിന്റെ കാരണം? ശരിക്കും അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ചിന്ത മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിച്ച കാര്യങ്ങളല്ല നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത്. എല്ലാം ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ ലോകത്ത് കുട്ടികൾക്ക് അവരുടെ ക്ഷമ കുറയുന്നു, അവർക്ക് പേഷ്യൻസ് ഇല്ലാതെ വരുന്നു. പണ്ടൊക്കെ ഒരു കാര്യം അറിയാൻ വേണ്ടി നമുക്ക് ഒരു കത്ത് വേണം, അല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം അടിക്കുമെന്ന് പറയും. അതും ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കണം. ദൂരെയുള്ളവരുമായിട്ട് ആകെയുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ഒരു സൈക്കിളിൽ ഒരു പോസ്റ്റ്മാൻ വരുന്നു, പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കത്തുകൾ തരുന്നു. ഇതിലൂടെയാണ് നമ്മൾ പലപ്പോഴും ദൂരെയുള്ള മനുഷ്യരെയൊക്കെ മനസ്സിലാക്കിയിരുന്നത്. അതുപോലെ ക്രിസ്മസിനൊക്കെ വേണ്ടപ്പെട്ടവരുടെ ഒരു ക്രിസ്മസ് കാർഡിനെ കാത്തിരിക്കുന്നു. ഒരാഴ്ചയിലെ സിനിമ, രാഷ്ട്രീയം, സാഹിത്യം ഒക്കെ അറിയണമെങ്കിൽ കുറേ ദിവസങ്ങൾ കാത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ക്ഷമ എന്ന് പറയുന്ന വാക്ക് നമുക്കൊക്കെ വശമുണ്ടായിരുന്നു. ഇന്ന് കാലഘട്ടം മാറിയപ്പോൾ എല്ലാം ഒരു വിരൽത്തുമ്പിലായി. പാട്ട് കേൾക്കാനും സംസാരിക്കാനും പണം വിനിമയം ചെയ്യാനും എല്ലാം നമുക്കൊരു വിരൽ മാത്രം മതിയാകും. ഇന്ന് കാലം മാറിയപ്പോൾ എല്ലാം ഒരു വിരൽത്തുമ്പിലായി. പാട്ട് കേൾക്കാനും സംസാരിക്കാനും പണം വിനിമയം ചെയ്യാനും എന്തിനും ഏതിനും ഒരു വിരൽ മാത്രം മതി. അവിടെ എവിടെയാണ് നമുക്ക് ക്ഷമയെ കാണാൻ സാധിക്കുന്നത്? ടെക്നോളജി എല്ലാം വളരെ നല്ലതാണ്. ജീവിതത്തിൽ അതിവേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടെക്നോളജി, ഫോണ് ഇതെല്ലാം വേണം. പക്ഷേ ടെക്നോളജി എല്ലാം വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ അതിവേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ വേണം, ഈ ടെക്നോളജി എല്ലാം വേണം. പക്ഷേ വേഗതയിൽ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അത് ചില ജീവിത മൂല്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്ഷമിക്കാനറിയില്ല, നമ്മുടെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവരെക്കാൾ 1,000 മടങ്ങ് ക്ഷമ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. ആ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കൂ. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കരുതലോടെ വീക്ഷിക്കുക. സ്കൂളിലെ അധ്യാപകർ അവരുടെ സ്വഭാവത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും വീക്ഷിക്കുക, അത് അവരോട് ചോദിക്കുക. എന്റെ അഭിപ്രായത്തിൽ എല്ലാ സ്കൂളുകളിലും ഒരു കൗൺസിലർ ഉണ്ടാകണം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയല്ല ഒരു നല്ല കൗൺസിലർ. കുഞ്ഞുങ്ങളുടെ രഹസ്യം സൂക്ഷിക്കാനും സ്നേഹത്തോടെ കേൾക്കാനും കഴിയുന്ന ഒരാളായിരിക്കണം. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചാൽ നടക്കാതെ ഒരു കാര്യവുമില്ല. ശരിക്കും കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനും തെറ്റ് ചെയ്താൽ സ്നേഹത്തോടെ ശ്വാസിക്കാനും ഒക്കെ മാതാപിതാക്കൾക്കാകണം. അപ്പോൾ ഇത് കേൾക്കുന്ന അപ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അയ്യോ, ഈ എക്സാമിന് ഞാൻ ജയിക്കുമോ, എനിക്ക് ഈ ഗ്രേഡ് കിട്ടുമോ, എൻ്റെ ശരീരമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അവരെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സെഡ് ആകാറുണ്ട്. അപ്പോൾ ചിന്തിക്കും, അയ്യോ ഇനി എനിക്ക് ഈ ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നൊന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് മുൻപിൽ വലിയൊരു ലോകമുണ്ട്. നല്ല ജോലി നിങ്ങളെ തേടി വരും, നല്ല മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിൽ മാറും, പല പല നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കും. അതുപോലെ ലോകത്തിൽ എത്ര എത്ര രാജ്യങ്ങളുണ്ട്, മഞ്ഞുള്ളത്, മലയുള്ളത്, മരുഭൂമിയുള്ളത്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോകണ്ടേ? നിങ്ങൾക്ക് നല്ല ഗെയിമറാകണം, റൊണാൾഡോയെ കാണണം, സിനിമയിൽ അഭിനയിക്കണം, അത്ലറ്റ് ആവണം, കളക്ടർ ആവണം, നല്ല മനുഷ്യരായി ജീവിക്കണം, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കണം. അങ്ങനെ എത്ര എത്ര വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ട്. അപ്പോൾ നന്നായി ഉറങ്ങണം, നന്നായി കഴിക്കണം, എല്ലാവരിൽ നിന്നും അറിവുകൾ നേടിയെടുക്കണം, പുതിയ സ്കില്ല് പഠിച്ചെടുക്കുക,
ശരീരം നല്ല രീതിയിൽ വിയർക്കുന്നത് പോലെ കൂട്ടുകാർക്കൊപ്പം കളിക്കാം. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ള അവസരം എല്ലാം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. മാതാപിതാക്കൾ മാത്രമല്ല, സമൂഹം, ചുറ്റുവട്ടം, സ്കൂള്, സംഘടന, മതസ്ഥാപനങ്ങൾ, ഇവയെല്ലാം അതിനുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.
7: എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെയൊക്കെ ജീവിതത്തില് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്കുണ്ട്, കൗതുകം. കൗതുകം എന്ന് കേട്ടാൽ നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട്, കൗതുകം ലേശം കൂടുതലാണല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. പക്ഷെ ശരിക്കും ഉണ്ടല്ലോ, എന്റെ ഡിക്ഷണറിയില് ഏറ്റവും കൂടുതൽ ഞാൻ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും എപ്പോഴും എപ്പോഴും പറയുന്നതുമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് കൗതുകം എന്ന് പറയുന്ന വാക്ക് മാത്രമായിരിക്കും. കാരണം ഈ വാക്ക് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരാറുണ്ട്. കൗതുകം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരുന്നത്? ഒരു കുഞ്ഞിന്റെ കണ്ണുകളായിരിക്കും അല്ലെ, ചുറ്റുമുള്ള ഓരോ കാര്യവും വളരെ അത്ഭുതത്തോടെ നോക്കുന്ന കണ്ണുകൾ. ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ചോദിക്കുന്ന ഒരു കുഞ്ഞിനെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഉണ്ടല്ലോ, വളരും തോറും ഈ കുഞ്ഞിന്റെ കൗതുകം അങ്ങ് കുറയും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് കൗതുകങ്ങളുണ്ടായി. മഞ്ചാടിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു നിറം, കുന്നിക്കുരുവിന് എന്താണ് രണ്ട് കളറ്, മഴവില്ലെങ്ങനെയാണ് ഉണ്ടാവുന്നത്, മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അങ്ങനെ എല്ലാം നമുക്ക് അങ്ങ് കൗതുകമായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ നമ്മളിതെല്ലാം മനസ്സിലാക്കി, നമ്മുടെ കൗതുകമൊക്കെ നിന്നു. പക്ഷേ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ജീവിതത്തിൽ കൗതുകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൗതുകത്തിനായിട്ടുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യണം. ആൾക്കാർ പറയല്ലേ, സമാധാനം കണ്ടെത്തുന്നു, ഞാൻ സന്തോഷം കണ്ടെത്തുന്നു എന്നൊക്കെ. അതുപോലെ തന്നെ കൗതുകവും നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ അത് ചില വ്യക്തികളിലായിരിക്കും, ചിലപ്പോൾ ചില പുതിയ ബുക്ക് വായിക്കുമ്പോഴായിരിക്കാം, പുതിയ പാട്ട് കേൾക്കുമ്പോഴായിരിക്കാം, ചിലർക്ക് സിനിമ കാണുമ്പോഴായിരിക്കാം, ചിലർക്ക് യാത്ര ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു കൗതുകം കണ്ടുവച്ചിരിക്കുക. നാളത്തെ ഒരു ദിവസത്തേക്ക് ജീവിക്കുന്നതിനായിട്ട് വേണ്ടി ഒരു കൗതുകം കണ്ടുവച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പണ്ടൊക്കെ കുറ്റം പറയായിരുന്നു ആൾക്കാരെ. സീരിയല് കാണുന്നത് കുറ്റം പറയും, എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും, ഓ സീരിയല് കാണുന്നവർ. പക്ഷെ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, നാളത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആണത്, നാളത്തെ ഒരു അത്ഭുതമാണ്, അല്ലെങ്കിൽ നാളത്തെ ഒരു കൗതുകമാണ്. ഇന്ന് കഴിഞ്ഞു, നാളെ എന്താ സംഭവിക്കുക എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ വീട്ടില് ജോലിയൊക്കെ എടുത്ത് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ചില കൊച്ചു കൊച്ചു കൗതുകങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ആൾക്കാരുടെ ഇത്തരം കൗതുകങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകണ്ട എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ വേറൊരു കോമഡി കൂടെ ഉണ്ട്. ഈ ഇന്നലെ വന്ന സീരിയലിൽ വീണ്ടും ഇന്ന് റിപ്പീറ്റ് കാണുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പ്രശ്നമൊന്നും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, മനുഷ്യന്റെ സന്തോഷമല്ലേ. നമ്മുടെ കൗതുകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരിക്കലും മഴ പെയ്യുമ്പോൾ നമ്മൾ ജനലിനരികിൽ നിന്ന് മഴത്തുള്ളികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്കപ്പോൾ ഉള്ളിലൊരു നല്ല പ്രണയം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ല സങ്കടമായിരിക്കാം ഉണ്ടാകുന്നത്. പക്ഷെ മഴ പെയ്യുമ്പോൾ ആ മഴ നമുക്കൊപ്പം, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. നമുക്ക് സങ്കടമാണെ മഴ പെയ്യുമ്പോൾ, ഇന്നത്തെ മഴ ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറയും. പക്ഷെ നമുക്ക് സന്തോഷം വരുമ്പോൾ ഇന്നത്തെ മഴ അടിപൊളിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ കുട്ടിക്കാലത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ മഴ പെയ്യുമ്പോൾ നമ്മൾ ജനലിൻ്റെ അടുത്ത് പോയി നോക്കി നിൽക്കുമായിരുന്നു. ഇന്ന് മഴ പെയ്താൽ നമ്മൾ ആദ്യം നോക്കുന്നത് റോഡിലെ ട്രാഫിക് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ എങ്ങനെയല്ലേ നമ്മുടെ കൗതുകം മാറിയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഇത്തരം കൗതുകങ്ങൾ നമ്മൾക്ക് ഉണ്ടാവാറില്ല. ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എവിടെയല്ലേ നോക്കാൻ സമയം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു കാലമായത്. ഒരു സംശയം വന്നാൽ നമുക്ക് ഗൂഗിൾ ഉണ്ട്, AI ഉണ്ട്, ഒരു സ്ഥലം അറിയണമെങ്കിൽ നമുക്ക് മാപ്പുണ്ട്, ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമുക്ക് യൂട്യൂബ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഉത്തരം കിട്ടുന്ന ഈ കാലത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ മറന്നുപോയോ? കൗതുകം ലോകം എന്നത് വെറും ഒരു സംശയമല്ല കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു മനസ്സാണ് കൗതുകം എന്ന് പറയുന്നത്. ഒരു പൂവിനെ കണ്ടിട്ട് ഇതിന്റെ നിറം എന്തുകൊണ്ടാ ഇങ്ങനെ എന്ന് നമ്മൾ ആലോചിക്കും. ആകാശത്ത് നോക്കി അവിടെ ഇത്രയും നക്ഷത്രങ്ങൾ എങ്ങനെ വന്നു, ഇതൊക്കെ മിന്നുന്നുണ്ടോ, ഇതിനകത്തൊക്കെ ആൾതാമസം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തുള്ള ചിന്തകളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും കുട്ടികൾക്ക് എപ്പോഴും അങ്ങ് സന്തോഷമുള്ളത് കേട്ടോ. നമ്മളൊക്കെ പറയാറില്ലേ എനിക്ക് കുട്ടിയായിരുന്നാ മതി എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഈ ഒരു വാക്കാണ്, കൗതുകം. ഇപ്പൊ തന്നെ ഒരു പാട്ട് കേൾക്കുമ്പോ, ഒരു പാട്ട് കേട്ടാല് ഈ വരി എഴുതിയ ആളുടെ മനസ്സിൽ എന്തായിരിക്കും. പാട്ട് കേൾക്കുമ്പോ കരയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പാട്ട് കേൾക്കുമ്പോ സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പാട്ടിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുമല്ലോ മനുഷ്യരിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് കേൾക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ എഴുതിയ വ്യക്തി ഏത് സാഹചര്യത്തിലിരുന്നാണ് ഇത് എഴുതിയത്, പുള്ളി എപ്പോ ആരെങ്കിലും ആലോചിച്ചിട്ടാണോ എഴുതിയത്, പുള്ളിക്കപ്പോ സങ്കടം വന്നോ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ചോദിക്കും. ഇപ്പൊ റേഡിയോ അടുക്കളയിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റേഡിയോ കേൾക്കുന്ന ആൾക്കാരുണ്ട്, പഠനമുറി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്, ജോലി ചെയ്യുന്ന ചേട്ടന്മാർ കേൾക്കാറുണ്ട്, പല പല സ്ഥാപനങ്ങളിലുണ്ട് റേഡിയോ. അവിടെയൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചിന്ത വേറെ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മുടെ ഉള്ളില് ഒരു ചെറിയ കുട്ടിയെ വീണ്ടും നമ്മൾ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നൊരു ചെറിയ കാര്യം നമുക്ക് ചെയ്യാം. നമ്മൾ ദിവസവും കാണുന്ന ഒരു കാര്യത്തെ ഒന്ന് പുതിയതായിട്ടൊന്ന് നോക്കാം, ഒരു പുതിയ കണ്ണോടെ നമുക്കൊന്ന് നോക്കാം. എല്ലാ ദിവസവും കാണുന്ന ആകാശത്തെ നമുക്കൊന്ന് കുറച്ചു നേരം നോക്കിയിരിക്കാം. വീട്ടിൽ ടെറസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് മുകളിലൊക്കെ പോയിരുന്ന് ടെറസിൽ പോയിരുന്നിട്ട് ആകാശമൊക്കെ നോക്കുക, മേഘങ്ങളൊക്കെ പോകുക. പ്രത്യേകിച്ച് സന്ധ്യ സമയത്ത് പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പാട്ട് ഇന്ന് അതിന്റെ വരി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചിലപ്പോൾ നമ്മള് കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ബീറ്റാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അതിന്റെ ഒരു താളം. പക്ഷേ കുറച്ചും കൂടെ നമ്മളൊന്ന് പ്രായമൊക്കെ ആവുമ്പോൾ നമ്മൾ അതിന്റെ വരികളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആ വരി നല്ല വരിയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ജീവിതം എല്ലായ്പ്പോഴും വലിയ വലിയ അത്ഭുതങ്ങളൊന്നും കൊണ്ടല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, അല്ല വലിയ വലിയ കാര്യങ്ങളൊന്നും കാണുമ്പം നമുക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നണമെന്നില്ല. ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നുപോയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏറ്റവും വലിയ കൗതുകം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുറ്റിനൊന്ന് നോക്ക്, നമുക്ക് എവിടെങ്കിലുമൊക്കെ കൗതുകകരമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും കൗതുകം നഷ്ടപ്പെടുത്തരുത്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, അറിയാത്തതിനെ തേടുക, അത്ഭുതപ്പെടാൻ മറക്കരുത്. കാരണം കൗതുകമുള്ള കണ്ണുകൾക്ക് ഈ ലോകം ഒരിക്കലും പഴയതായില്ല. അപ്പൊ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.

0: ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണ പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ,
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: Stay tuned, stay happy with the Radio 91.2.
7: ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാപ്ടോപ്പിന്റെ മുന്നിലിരിക്കുന്നു. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓഫീസ് മീറ്റിംഗ്, ഫയൽസ്, ഡെഡ്ലൈൻ, ഓ മൈ ഗോഡ്, ആലോചിക്കുമ്പോൾ തന്നെ തല പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ കുറച്ചുപേരെ ഇവിടെ ഇത് ആലോചിച്ച് തല പോയിക്കുമ്പോൾ ശരിക്കും ഇത് അനുഭവിക്കുന്ന കുറെ

ിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കായിട്ട് കേരള വനം വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക വർക്കേഷൻ സൗകര്യമാണ് ഇത്. എത്ര രസമായിരിക്കും അല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ തെളിയുന്ന ജോലിക്കിടയിലൂടെ ജനലിനപ്പുറത്ത് കാണുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നുമല്ല, പകരം നല്ല പച്ച പുതച്ച മലനിരകളും കാറ്റിൽ ഇളകുന്ന മരച്ചില്ലകൾ, ദൂരെ എവിടെയോ കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദം. ജോലി ചെയ്യുമ്പോഴും പ്രകൃതിയെ അറിയാം, പ്രകൃതിക്കൊപ്പം നടക്കുമ്പോഴും മനസ്സിനെ അറിയാം. ഈ ചിന്തയിൽ നിന്നാണ് കേരളത്തിലെ പുതിയ ഈ ആശയം ഷോല വർക്കേഷൻ എന്ന് പറയുന്നത് ഉടലെടുത്തിരിക്കുന്നത്. നമ്മുടെ ജോലി മേശയും പ്രകൃതിയുടെ മടിത്തട്ടും, ഒരു തണുത്ത കാറ്റും മരങ്ങളുടെ ഇലകളുടെയൊക്കെ ശബ്ദവും പക്ഷികളുടെ പാട്ടും മഴയുടെ ഗന്ധവും ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അത് മനസ്സിന് തരുന്ന ഒരു ഫീല് ഒരുപാട് സമാധാനം മാത്രമായിരിക്കും. അതൊരു പക്ഷേ ഒരു കോഫി ബ്രേക്കിനും തരാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും ആയിരിക്കത്തില്ല. ഈ ഒരു ആശയം എന്തായാലും കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ വർക്ക് സ്പേസിലായിരിക്കും. അവിടുത്തെ ജോലിയുടെ കാര്യം ആലോചിച്ച് ചുറ്റിനുമുള്ളതൊന്നും ആസ്വദിക്കാൻ പറ്റാതൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മുടെ മാനസിക സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ജോലി ഉപേക്ഷിച്ച് പ്രകൃതിയിലേക്ക് പോവുകയല്ല, പ്രകൃതിയോട് ചേർന്നിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ജോലി എടുക്കുന്നു. നല്ലൊരാശയല്ലേ? ലാപ്ടോപ്പ് തുറന്നിരിക്കട്ടെ, പക്ഷെ അതിനൊപ്പം ഒരു ജനൽ തുറന്നിരിക്കട്ടെ, പച്ചപ്പിലേക്കും മലമുകളിലേക്കും ആകാശത്തിലേക്കും ഒക്കെ പോകാം. നമ്മുടെ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ മനസ്സിന് ഒന്ന് ശ്വാസം എടുക്കാനുള്ള അവസരം നമുക്ക് നൽകാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ആശയം നമ്മുടെ ഉള്ളിൽ വരാനും നമ്മളൊരു ജോലി എടുത്തോണ്ടിരിക്കുമ്പോൾ അതിന് ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് പോയി ഒരു കോഫി ബ്രേക്ക് എടുക്കാറുണ്ട്. എപ്പോഴും പുറത്തു പോകുന്നു, ഒരു കോഫി എടുക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോ ശരിക്കും അതൊരു ബ്രേക്കാണ്. പക്ഷേ കാരണം ശരിക്കും ഒരു പുതിയ ആശയം വരാൻ വേണ്ടത് ഒരു പുതിയ ഓഫീസല്ല, അതൊരു പുതിയ കാഴ്ചയാണ്. ജോലിയും യാത്രയും പ്രകൃതിയും മനസ്സിന്റെ സമാധാനവും ഇവയെല്ലാം ഒരുമിക്കുന്ന ഒരിടമായി തീരും നമ്മുടെ ഈ ഷോല എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ആദ്യഘട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള നമ്മുടെ ഗവി, സൂര്യനെല്ലി എന്നിവിടങ്ങളിലാണ്. ഇതിനോടൊപ്പം തന്നെ പ്രീമിയം പോർട്ട് സ്റ്റേകള്, വനാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വിപണനം, ഘട്ടമായുള്ള ടൂറിസം പദ്ധതികൾ എന്നിവയും വനവികസന കോർപ്പറേഷൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും കേരള ഗവൺമെന്റിന്റെ വർക്കേഷൻ എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ ഇത് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഇടങ്ങളായി തീരണം ഓരോ ജോലി സ്ഥലങ്ങളും. എന്തായാലും വർക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ ഇത് കൈനീട്ടി സ്വീകരിക്കും. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സമാധാനമായിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു,
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. ചില നിലവിളികൾ നമ്മൾ കേൾക്കാറില്ല, ചില കണ്ണുനീർ നമ്മൾ കാണാറുമില്ല, ചില വേദനകൾ ആരും അറിയാതെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സന്തോഷം നിറഞ്ഞൊരു കുടുംബം, എന്നാൽ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ കണ്ണീരിന്റെയും ഭയത്തിന്റെയും കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഗാർഹിക പീഡനത്തെക്കുറിച്ചാണ്. ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശാരീരികപരമായിട്ടുള്ള ഉപദ്രവങ്ങളായിരിക്കാം. എന്നാൽ ഒന്നോർക്കുക, മുറിവുകൾ ശരീരത്തിന് മാത്രമല്ല ഉണ്ടാകുന്നത്, ചില വാക്കുകൾ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാം. നിരന്തരമായ അപമാനവും ഭീഷണിയും നിയന്ത്രണങ്ങളും ഒരാളുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർത്തേക്കാം. പലപ്പോഴും സമൂഹത്തെ ഭയന്ന് കുടുംബത്തിന്റെ അഭിമാനത്തെ ഓർത്തും സ്വന്തം മക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെ നമുക്ക് ആശങ്കയുണ്ടാകാം. പലരും അവരുടെ വേദനകൾ ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അതായത് സഹിച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ധൈര്യം വേണം. അപ്പോൾ ഇതാ, ഇരകൾക്ക് ധൈര്യത്തോടെ സംസാരിക്കാനും സഹായം തേടാനും പ്രചോദനം നൽകുന്ന സന്ദേശവുമായിട്ട് നമ്മുടെ കേരള പോലീസിന്റെ നൗ സ്പീക്കപ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുണ്ട്. ഇത് പറയുന്നത് മറ്റൊന്നുമല്ല, പീഡനത്തിനെതിരെ സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയാണ്, ഗാർഹിക പീഡനം നേരിടുന്ന ഒരാൾ സഹായം നൽകേണ്ടത് പോലീസിന്റെയോ നിയമ സംവിധാനത്തിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട്. നമ്മുടെ ചുറ്റുപാടിലും ആരെങ്കിലുമൊക്കെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അവരുടെ വേദനകൾ കേൾക്കുക, അവരെ വിശ്വസിക്കുക, സുരക്ഷിതമായ സഹായം തേടാൻ അവർക്കൊപ്പം നിൽക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഒരാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കൈത്താങ് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെ ആയേക്കാം. ഓർക്കേണ്ടത്, മൗനം ചിലപ്പോൾ പീഡനത്തിന് കരുത്താകാം, എന്നാൽ നിങ്ങളുടെ ശബ്ദം മറ്റൊരാൾക്ക് അതിജീവനത്തിലുള്ള പ്രതീക്ഷയാകും. ഇനിയും പീഡനം അനുഭവിക്കുന്നവരോടാണ് ഞാനീ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വേദനകൾക്ക് വിലയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനും വിലയുണ്ട്. ഭയത്തോടെയല്ല, ആത്മാഭിമാനത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പറയാം, മൗനം വെടിയൂ, ഇനി സംസാരിക്കൂ. സുരക്ഷിതമായ വീടുകൾ, സമാധാനമുള്ള കുടുംബം, ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നൊരു സമൂഹം, അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. ഇതായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. ഒരിടവേള

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: അപ്പൊ തിരികെ വരാം എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. അപ്പം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനങ്ങ് തുടങ്ങാം. അതായത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരാളെ പണത്തിന്റെയോ ജോലിയുടെയോ സ്റ്റാറ്റസിന്റെയോ പേരിൽ വിലയിരുത്തിയിട്ടുണ്ടോ? ജോലിയില്ലേ, എന്താ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ, കയ്യില് പൈസയൊന്നുമില്ലേ, നിന്റെ കൂടെ ഉള്ളവരൊക്കെ എവിടെ എത്തി, നീ മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നേ, ഇങ്ങനെ പല പല ചോദ്യങ്ങളല്ലേ. ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായി ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ എത്ര മാത്രം വേദനയുണ്ടാക്കുന്നെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ കാണുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് പിന്നിൽ പറയാത്ത ഒരുപാട് കഥകളുണ്ടാകും. ഒരാൾക്ക് ജോലിയില്ലെന്ന് കരുതി അയാൾ മടിയനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരാൾക്ക് കയ്യിൽ പണമില്ലെന്ന് കരുതി അയാൾ കഴിവില്ലാത്തവനാണെന്ന് വിധിക്കാനും കഴിയില്ല. ഇന്ന് ഒരാൾക്ക് ജോലി ഇല്ലായിരിക്കാം, പക്ഷെ അയാൾക്ക് കഴിവുകളില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇന്ന് ഒരാളുടെ കയ്യിൽ പണമില്ലായിരിക്കാം, പക്ഷെ അയാളുടെ സ്വപ്നങ്ങൾക്ക് വിലയില്ല എന്നുമല്ല അതിന്റെ അർത്ഥം. ജീവിതം എല്ലാവർക്കും ഒരേ വേഗത്തിലല്ല അവസരങ്ങൾ നൽകുന്നത്. ചിലർക്ക് ചിലപ്പോൾ 25-ാമത്തെ വയസ്സിലായിരിക്കാം ജോലി കിട്ടുക, ചിലർക്ക് 30-കളിലായിരിക്കാം, ചിലർക്ക് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി 40-ലോ 50-ലോ 60-ലോ ആയിരിക്കാം. ചിലർ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമായിരിക്കാം തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലും. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യരുത്. അയാളെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണുകയും ചെയ്യരുത്. ഓർക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ അയാളുടെ ജീവിതത്തിന്റെ അവസാന അധ്യായമല്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്ന വലിയ വിജയങ്ങൾക്ക് പിന്നിലും ഒരുപക്ഷെ ആരും അറിയാത്ത പരാജയങ്ങളുടെയും കണ്ണീരിന്റെയും കാത്തിരിപ്പിന്റെയും ഒക്കെ കഥകളുണ്ടാകും. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്. പഠിച്ചിട്ട് ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചവരും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ പരിഹസിക്കരുത്. ആ പരിഹസിക്കുന്നതിന് പകരം നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന എത്രയോ നല്ല നല്ല വാക്കുകളുണ്ട്. സാരമില്ല, ഇനി അവസരങ്ങളുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് ഇത് പറ്റും, യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയാൻ സാധിക്കും. ചിലപ്പോൾ നമ്മുടെ ഈ ചെറിയ വാക്കുകൾ ഒരാൾക്ക് മുന്നോട്ടുള്ള വലിയൊരു പ്രചോദനമായേക്കാം. പണം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങാൻ പറ്റും. പദവി കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് സ്ഥാനം നേടാനും കഴിയും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ യഥാർത്ഥ മൂല്യം അളക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. കാരണം മനുഷ്യന്റെ വില എന്ന് പറയുന്നത് അയാളുടെ പോക്കറ്റിലുള്ള പണത്തിലല്ല, അയാളുടെ വ്യക്തിത്വത്തിലും മനുഷ്യത്വത്തിലുമാണ് ഉള്ളത്. ഇന്ന് ഒരുപക്ഷെ നമ്മൾ ഉയർന്ന സ്ഥാനത്തായിരിക്കാം, നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതുപോലെ ഇന്ന് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരാൾ നാളെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കാം. അതുകൊണ്ട് ആരെയും നമ്മൾ പരിഹസിക്കരുത്, അവരുടെ മോശം സമയത്തിന്റെ പേരിൽ പരിഹസിക്കരുത്. കാരണം ആ മോശം സമയത്ത് നിന്ന് പുറത്തു കടക്കാൻ അവർ നടത്തുന്ന പോരാട്ടങ്ങൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരിക്കലും ഒരാളെയും തളർത്തുന്നവരാകരുത് നമ്മൾ. തളർന്നു പോകുന്ന ഒരാൾക്ക് കൈത്താങ്ങാവുന്നവരായിത്തീരണം നമ്മൾ ഓരോരുത്തരും. ഇന്നൊരുപക്ഷെ നിങ്ങൾ ജോലി ഇല്ലാത്തവരായിരിക്കാം, പണത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നവരായിരിക്കാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. ചെറിയ ചുവടുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. സഹായം തേടേണ്ടിടത്ത് സഹായം തേടുക. പുതിയ അവസരങ്ങൾക്കായി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിജയം എല്ലാവർക്കും ഒരേ സമയത്ത് എത്തണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഇന്ന് അവസരമുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം പറയാം, ഒരാളെ പരിഹസിക്കുന്നതിന് മുൻപ് ഇന്ന് അയാൾ നിൽക്കുന്നിടത്ത് നാളെ നമ്മളും എത്തിയേക്കാം. അതുപോലെ ഇന്ന് നമ്മൾ ചെറുതായി കാണുന്ന ഒരാൾ നാളെ നമ്മളെക്കാൾ ഉയരത്തിലും എത്തിയേക്കാം. അതുകൊണ്ട് മനുഷ്യരെ അവരുടെ സമ്പത്തിന്റെ പേരിലല്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ വിലയിരുത്താം. പരിഹാസത്തിന് പകരം പ്രോത്സാഹനം നൽകാം, അവഗണനയ്ക്ക് പകരം കരുതൽ നൽകാം. കാരണം ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ചിലപ്പോൾ പണം ആകണമെന്നില്ല. നിനക്ക് കഴിയും എന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു വാക്കായിരിക്കും. ഇതായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. എന്തായാലും സ്നേഹിക്കാം, പ്രോത്സാഹിപ്പിക്കാം, പരസ്പരം ഉയർത്താം. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ ഇനി ഒരിടവേളയ്ക്ക് ശേഷം

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: Feel the beat, feel the vibe. Stay tuned in the Radio 91.2. Gasme.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ആര്യ. നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില ബന്ധങ്ങളുണ്ടാകും. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വസന്തകാലം പോലെയാകും. അവരുടെ സാന്നിധ്യം നമ്മുടെ ദിവസങ്ങളെ വളരെ മനോഹരമാക്കും. എന്നാൽ മറ്റു ചില ബന്ധങ്ങളോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സന്തോഷങ്ങളെ കവർന്നെടുക്കും. ചിരിക്കാൻ നമ്മൾ മറന്നുപോകും. സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാതെയാകും. ഒടുവിൽ നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടമാകും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ബന്ധങ്ങളിലെ ടോക്സിസിറ്റിയെക്കുറിച്ചാണ്, അഥവാ വിഷലിപ്തമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച്. ഒരു ബന്ധത്തിൽ സ്നേഹമുണ്ടാകാം, കരുതലുണ്ടാകാം, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ വളരെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ സ്നേഹത്തിന്റെ പേരിൽ ഒരാളെ നിരന്തരം നിയന്ത്രിക്കുക, അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുക, അവരുടെ വികാരങ്ങളെ പരിഹസിക്കുക, തെറ്റുകൾ ചെയ്തിട്ട് എല്ലാത്തിലും അവരെ തന്നെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള ബന്ധത്തെയാണ് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരാളെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാകും, അയാൾ നൽകുന്ന വേദനകളെ പോലും നമ്മൾ ന്യായീകരിക്കാൻ തുടങ്ങും. അയാൾ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്, അവർക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഒരുപക്ഷെ എന്റെ ഭാഗത്തായിരിക്കും തെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും അവരെ ന്യായീകരിച്ചുകൊണ്ടേ. ഇങ്ങനെ ഓരോ തവണയും നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം മറന്നുപോരുത്, ഒരാളെ സ്നേഹിക്കുന്നതും ആ സ്നേഹത്തിന്റെ പേരിൽ നിരന്തരം വേദന സഹിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരു ബന്ധത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കേണ്ടി വരുന്നുണ്ടോ? അയാളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഭയന്ന് നിങ്ങളുടെ സന്തോഷങ്ങൾ പോലും മറച്ചു വെക്കേണ്ടി വരുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ ആത്മവിശ്വാസം പതിയെ പതിയെ നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ ആ ബന്ധത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട സമയം വളരെ വളരെ അടുത്തിരിക്കുന്നു. കാരണം ആരോഗ്യപരമായ ഒരു ബന്ധം നിങ്ങളെ ഒരിക്കലും ഭയപ്പെടുത്തില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തും. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും അത് ഇല്ലാതാക്കില്ല. നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും ടോക്സിസിറ്റി ഒന്നുമല്ല. ഓരോ മനുഷ്യനും കുറവുകളുണ്ട്, തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ തെറ്റുകൾ തിരിച്ചറിയാനും പരസ്പരം ബഹുമാനിക്കാനും പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനും തയ്യാറാകുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ബന്ധം നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിരുകൾ വ്യക്തമായി പറയാനും ആവശ്യമെങ്കിൽ വിശ്വസിക്കുന്നവരുടെ സഹായം തേടാനും ഒരിക്കലും മടിക്കരുത്. കാരണം മറ്റുള്ളൊരാളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല. ചിലപ്പോൾ ഒരു ബന്ധത്തിൽ നിന്ന് അകലം പാലിക്കുന്നതും തോൽവിയല്ല, സ്വന്തം മനസ്സിനെ സംരക്ഷിക്കാനുള്ള ധീരമായ തീരുമാനമാണത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ അവർ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇടം നേടണം എന്ന് തീരുമാനിക്കാനും നമുക്ക് കഴിയണം. ഓർക്കുക, സ്നേഹം നിങ്ങളെ പൂക്കാൻ അനുവദിക്കണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വസന്തകാലം മാത്രമായിരിക്കണം. ഒരിക്കലും നിങ്ങൾ വാടിക്കരയാൻ ഇടയാകരുത്. ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ, നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്താനുള്ള കാരണമായി തീരരുത് അത്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, പക്ഷേ അതിനിടയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ മറന്നുപോകരുത്. അപ്പോ സ്നേഹത്തോടെ വീണ്ടും കാണാം. ഇത്രനേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആര്യ. അപ്പോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ.

0: ചേട്ടാ, നമ്മുടെ വണ്ടനിറമൊക്കെ താമസിക്കുന്ന വിനായകൻ ഇന്ന് ഇവിടെ വന്ന് ചായ കുടിച്ചു.
1: അതിനെന്താ അയാളോട് അയാൾ പോലീസ് കുടിക്കുവോ?
0: അയാൾ ആദ്യമായിട്ടാ ഈ കടയെ വന്ന് ചായ കുടിക്കുന്നത്. കുടിച്ചെന്ന് മാത്രമല്ല, കുറെ നേരം ഇവിടെ ഇരുന്ന് വർത്താനവും പറഞ്ഞു.
1: ഓഹോ, അത് ശരി.
0: എന്നിട്ട് നമ്മുടെ മക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യവും ഒക്കെ ചോദിച്ചു. എന്ത് പറ്റി ഇപ്പൊ അങ്ങേരിക്ക് ഇങ്ങനെ ചോദിക്കാന്?
1: ഇനി കുറച്ചു നാളത്തേക്ക് അങ്ങേര് വർത്താനവും പറയും, ആൾക്കാരെ കണ്ട ചിരിക്കും.
0: വളച്ചിട്ടത് കാര്യം പറഞ്ഞ
1: എടോ, അയാളിത് വീട് വെച്ച് പണി അതാണ്ട് തീരാറായി, പാല് കാച്ചുടനെ കാണും.
0: അങ്ങനെ വരട്ടെ. നമ്മള് നടന്നു പോകുമ്പോ എതിരെ വന്നാ പോലും ഒന്നും മിണ്ടാതെ പോകുന്ന ആളാ അയാള്.
1: അയാളുടെ ഭാര്യ വല്ലതും മിണ്ടുവോ?
0: ഫസ്റ്റ് അമ്പലത്തിൽ വെച്ച് കണ്ടാലേ മുഖത്തിന്റെ ഒരു കോണ് കൊണ്ടൊന്ന് ചിരിച്ചതായിട്ടൊന്ന് ഭാവിക്കും.
1: ആരാണ്ട് വിനായനെ കാര്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ഒക്കെ ഒരു സഹകരണം ഇല്ലെങ്കിലേ പാല് കാച്ച് നടത്തിയാല് ഒറ്റ മനുഷ്യനും കേറത്തില്ലെന്ന്.
0: ഇതിന് ചെയ്യേണ്ട ഒരൊറ്റ പണിയേ ഉള്ളൂ, പാലുകാച്ചിന് വിളിച്ച കൃത്യസമയത്ത് ചെല്ലണം, ചടങ്ങ് കഴിയുമ്പോ തിരികെ വരണം.
1: പോയില്ലെങ്കിൽ പോയില്ലെന്നേ ഉള്ളു, പോയാൽ കാശ് കൊടുക്കണം, കാപ്പിയും കുടിക്കണം.
0: അല്ല ചേട്ടാ, ഈ ബെനിയനെ?
1: ബെനിയനല്ല, വിനായകൻ.
0: ഓ വിനായകൻ. ആ ഓ വിനായകനെങ്കിൽ വിനായകൻ. അയാൾ എല്ലാ കടകളിലും കേറി ഇറങ്ങി വർത്താനം പറയാൻ തുടങ്ങിയു.
1: ആര് തിരക്കാൻ പോണതൊക്കെ?
2: ബൈക്ക് വന്നിരിക്കുന്ന ശബ്ദം.
1: അല്ലേ, ഇത് ആരായി വന്നത്? ഇയാൾ എവിടാടു? എന്തിരാ,
2: ഒരു രണ്ടാഴ്ച പാലക്കാട് നിൽക്കേണ്ടി വന്ന മാവാ. ആണമ്മാവി, അളിയനെ കണ്ണൂരിലോട്ട് സ്ഥലമാറ്റം കിട്ടി.
1: ഓ, കൂട്ടിൽ നിന്നിട്ട് താനിഞ്ഞു പോരുന്നു.
2: നമ്മുടെ കരിക്കോട്ടെ കുഞ്ഞമ്മയുടെ മോനെ പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ ആയി. അവൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആഫീസിലോട്ട് പോകുന്നത്.
0: അപ്പൊ നീ രക്ഷപ്പെട്ടല്ലോ.
1: ഇപ്പൊ നീ എവിടെ പോയിട്ട് വരുന്നു?
2: നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സംശയം ചോദിക്കാൻ പോയിട്ട് വരുവ.
0: നിന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയിട്ട് വരുവാന്നങ്ങ് പറയണം.
2: ചിറ്റപ്പന്റെ വീട്ടിലല്ലമ്മാവി സംശയം ചോദിക്കാൻ പോയത്, നമ്മുടെ പുളിയിക്കത്തറയിലെ പഴയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സാറിനെ അറിയാവോ?
1: നമ്മുടെ വെളുത്ത് നീളമുള്ള ഒരു സാർ ഇല്ലേ?
2: ആ, അത് തന്നെ.
0: പുള്ളിക്കാരൻ ചില ദിവസം ഇവിടെ വരും, ചായ കുടിച്ചിട്ട് പോകും. ഒരു പാവം മനുഷ്യനാ.
2: പുള്ളിയെ കണ്ടൊരു കാര്യം സംസാരിച്ച് എല്ലാം പറഞ്ഞു.
1: എടാ, ഡിപ്പാർട്ട്മെന്റ് സംശയങ്ങൾ എല്ലാം പറഞ്ഞു വിടുന്ന ഒരു സ്ഥാപനം ടൗണിൽ ഇല്ലയോ? നിന്റെ സ്വന്തം ചിറ്റപ്പൻ ഇരിക്കുന്നതാ. അപ്പൊ അവിടെ പോയി ചിറ്റപ്പനോട് അങ്ങ് ചോദിച്ചാ പോരായോ?
0: സ്ഥാപനത്തിനും പോകണ്ടല്ലോ, വീട്ടിൽ ചെന്ന് ചോദിച്ചാലും പുള്ളിക്കാരൻ പറഞ്ഞു തരത്തില്ലയോ?
2: അമ്മാവി, ഞാൻ ആദ്യം ചിറ്റപ്പന്റെ വീട്ടിലാ പോയത്. ഞാൻ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ചിറ്റപ്പൻ പറഞ്ഞ് ടൗണിലെ ഓഫീസിൽ വന്നാ മതിയെന്ന്.
0: അതെന്താ വീട്ടിലൊന്ന് സംശയം തീർത്ത് തരാനേ, ചിറ്റപ്പന്റെ നാവ് വഴങ്ങത്തില്ലയോ?
1: എടോ, അത് തനിക്ക് പിടികിട്ടിയില്ലയോ? ടൗണിലെ ഓഫീസിൽ ചെന്നാൽ ആദ്യം അവിടെ ചെന്ന് കൗണ്ടറിൽ കാശടയ്ക്കണം. വീട്ടിലിരുന്ന് പറഞ്ഞാ കാശ് മേടിക്കാൻ പറ്റുമോ?
2: ആ, അത് തന്നെ അമ്മാവാ കാര്യം. ഞാൻ ചിറ്റപ്പന്റെ ഓഫീസിൽ പോകത്തില്ലെന്ന് തന്നെ അങ്ങ് തീരുമാനിച്ച്. ഇത് ആരെ കൊണ്ട് സാധിക്കുമെന്ന് പലയിടത്തും തിരക്കിയപ്പോഴാ ഒരു കക്ഷി ഈ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്നും പുള്ളിയെ കണ്ട് ചോദിച്ചാ മതിയെന്നും അറിയുന്നത്.
0: എന്നിട്ട് കാര്യം നടന്നോ?
2: അമ്മാവി, നടന്നെന്ന് മാത്രമല്ല, ഓർഡറിന്റെ കോപ്പി വരെ തന്നു. ഞാൻ കാശ് കൊടുത്തു, പക്ഷെ ഒരു തരത്തിലും മേപ്പടി ഞാൻ കാശ് വാങ്ങിക്കത്തില്ല.
1: നീ എവിടുത്തെയാണെന്ന് ആദ്യം പറഞ്ഞായിരുന്നോ?
2: പറഞ്ഞ്. പക്ഷെ അവസാനമാ അദ്ദേഹം പറയുന്നത് എന്റെ മൂത്ത ചേച്ചിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്നിച്ച് പഠിച്ചാണെന്ന്.
1: അതാണ് സാമാന്യ സംസ്കാരം.
0: സ്വന്തം ചിറ്റപ്പൻ വീട്ടിലിരുന്ന് പറഞ്ഞാൽ കാശ് കിട്ടത്തില്ലെന്ന് സംശയവും. ചിലരങ്ങനാ, കാശിനോട് ആർത്തി വന്നാൽ കണ്ണട ചിരട്ടാക്കി ബന്ധുത്വം മറന്നിടും.

0: നമ്മളെന്താ പറഞ്ഞുണ്ട്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സിൽ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. ഞാൻ നിതിനാണ്. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശിശുദിന കലോത്സവവും വർണ്ണാഘോഷവും 2026 ഒക്ടോബർ 18 മുതൽ വിവിധ വേദികളിൽ നടക്കും. ജില്ലയിലെ നഴ്സറി, അംഗനവാടി മുതൽ LP, UP, HS, HSS എന്നീ വിഭാഗങ്ങൾക്ക് ചിത്രരചന, മലയാളം പ്രസംഗം, ക്വിസ്, വിജ്ഞാന ലേഖനം, വാർത്താ തയ്യാറാക്കൽ, കടലാസ്, ശില്പനിർമ്മാണം, സംഘനൃത്തം, മോഹിനിയാട്ടം, മോണോ ആക്ട്, ചലച്ചിത്ര ഗാനാലാപനം, നാടോടി നൃത്തം, ലളിതഗാനം തുടങ്ങിയ ഇനങ്ങളാണ് മത്സരങ്ങൾ. കൊല്ലം RTO ആയി ജോയി വി ചുമതലയേറ്റു. കൊല്ലം തിരുമല്ലവാരം സ്വദേശിയാണ്. മലപ്പുറം, പത്തനംതിട്ട, തിരുവനന്തപുരം, ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് ഒക്ടോബർ 9 നടത്താനിരുന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി മീറ്റിംഗ് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതായി കൊല്ലം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി സെക്രട്ടറി അറിയിച്ചു. വാഹനത്തിന് രജിസ്ട്രേഷൻ ക്ഷണിച്ചു. കൊല്ലം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസിലേക്ക് കാർ, ജീപ്പ് വാടകയ്ക്കെടുക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 15 വൈകിട്ട് 3 മുതൽ ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 0474-27-93-3069. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും. ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണ് ഇത്. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതേസമയം കോടതി വിധി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ED നടപടിയുടെ ഭാഗമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജൻ. കൃത്രിമമായ മൊഴിയാണ് നൽകിയതെന്ന് CMRL പ്രതിനിധികൾ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 കൊച്ചിയിൽ തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെയാണ് സമ്മേളനം. ഒക്ടോബർ 19 മുതൽ 23 വരെ 5 ദിവസം അവധിയായിരിക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ TVKയുടെ മുന്നേറ്റം. പുതുച്ചേരിയിൽ തട്ടാഞ്ചാവടി സീറ്റ് ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസ് 2 സ്ഥാനത്തും DMK 3 സ്ഥാനത്തുമായി. പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ ലീഡ് നേടി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അസമിലെ ഗാഗോൻ ലോക്സഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ദേവാശിഷ് ശർമ്മ ലീഡ് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ടിബി മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗാർഹിക സന്ദർശനം, രോഗവ്യാപനം തടയാനുള്ള സാമൂഹിക ഇടപെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സജീവമാകുന്നതാണ് യുവജന പങ്കാളിത്തമുള്ള ജോഷ് ടീം. ക്ഷയരോഗ നിർണയം വേഗത്തിലാക്കുന്നതിന് AI ടൂൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ ടിബി സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് 30 വരെ 840 രോഗികളാണ് ജില്ലയിൽ ക്ഷയരോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. പലപ്പോഴും രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്നതാണ് ചികിത്സയെ സങ്കീർണമാക്കുന്നതെന്നും ജില്ലാ ടിബി ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു പറഞ്ഞു.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6 പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ CBL മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഇതോടൊപ്പം ചെറുവള്ളങ്ങളുടെ പ്രാദേശിക മത്സരവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരവും നടക്കും. ഇന്ത്യൻ നേവിയുടെയും ഫയർഫോഴ്സിന്റെയും അഭ്യാസ പ്രകടനങ്ങൾ, സംഗീത കലാ പരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി.
1: വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ്. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയിൽ പോലീസ് കേസെടുത്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ടക്കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. സുഗന്ധ വ്യഞ്ജന കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റിഫോം ഉത്സവ് സെമിനാർ കൊച്ചിയിൽ നടന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ 2030 $10 ബില്യൺ കയറ്റുമതി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ വിഗ്രഹ ഘോഷയാത്ര പത്മനാഭപുരത്തു നിന്ന് പുറപ്പെട്ടു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. തേവാരക്കെട്ടിൽ സരസ്വതി വിഗ്രഹം ആനപ്പുറത്തും വേളിമല കുമാരസ്വാമി ശുചീന്ദ്രം 300 വിഗ്രഹങ്ങൾ പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. ഇന്ന് രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. നാളെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്ന് ലോക തപാൽ ദിനം. സേവിംഗ്സ് ബാങ്ക്, ഇൻഷുറൻസ്, ഇ കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിലൂടെ തപാൽ മേഖല കൈവരിച്ച ആധുനിക മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള പോസ്റ്റൽ സർക്കിൾ തിരുവനന്തപുരം സംഘടിപ്പിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് നിർവഹിച്ചു. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ അദ്ദേഹം മേയർ വി രാജേഷിന് നൽകി പ്രകാശനം ചെയ്തു. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. മൂന്ന് സംസ്ഥാനങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ടി വി കെയും പശ്ചിമബംഗാളിൽ ബി ജെ പിയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്വ ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പ് തല ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. ഇന്നലെ ആരംഭിച്ച ദ്വിദിന ഉച്ചകോടി

0: ത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. ഇതുവഴി മരുന്നുകളുടെ വില 70% വരെ കുറയും. 60 ചികിത്സാ ചെലവ് രോഗബാധിതർക്കുണ്ടാക്കുന്ന ഭീമമായ ബാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 3 ദിവസത്തെ സിംഗപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ സിംഗപ്പൂർ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, നൈപുണ്യ വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ഇന്ത്യയിലെ നിക്ഷേപക സാധ്യതകൾ വിശദമാക്കുന്നതിനായി ആഗോള നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിസ്വാർത്ഥ സേവനങ്ങളാണ് തപാൽ വകുപ്പ് രാജ്യത്ത് നൽകി വരുന്നതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക തപാൽ ദിനത്തിൽ എല്ലാ ഡാക് സേവക്മാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. തപാൽ സേവനമെന്നത് ജനസേവനം തന്നെയാണെന്നും ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെ കാലഘട്ടത്തിൽ തപാൽ വകുപ്പും മാറ്റങ്ങളിലേക്ക് കടന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Dark Seva is a Jana Seva. And with our new postal apps, Dark Mitra and Seva Mitra, both of these applications reach out on the one hand to our Dakya community, on the other hand to our customers. In an age of digital communication, India Post is also endeavoring to fulfill each one of your aspirations, an organization that selflessly serves us day and night.
0: ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. തപാൽ വകുപ്പ് ഏറ്റവും കൂടുതൽ പാഴ്സൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ചടങ്ങിൽ പറഞ്ഞു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അശോക് ആനന്ദ് എന്ന 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം മണ്ഡലങ്ങളിൽ TVK ലീഡ് ചെയ്യുന്നത്. പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തിയിരിക്കുന്നത്. അസമിലെ നാഗോൺ മണ്ഡലത്തിലും BJP ലീഡ് ചെയ്യുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുകയെന്നും സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപധനാഭ്യർത്ഥനകൾ, ധനവിനിയോഗ ബില്ലുകൾ തുടങ്ങിയവ സമ്മേളന കാലയളവിൽ സഭ പരിഗണിക്കും.
3: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം 12th മുതൽ ആരംഭിക്കുക. 12th ആരംഭിച്ച് October 29 ആണ് ഏറ്റവും അവസാനത്തെ ദിവസത്തെ സമ്മേളനം. 12, 13, 14, 15, 16, 27, 28, 29 ഇങ്ങനെയാണ് നമ്മളിത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്.
0: CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ED ഹർജിക്കാരനും വാദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: ബഹിരാകാശ രംഗത്ത് ആഗോള സ്വീകാര്യതയുള്ള സാങ്കേതിക മുന്നേറ്റത്തിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ്, ചാന്ദ്ര ദൌത്യങ്ങൾക്ക് പുറമെ ചൊവ്വ, സൌരമണ്ഡലം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ദൌത്യങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത്

0: 40 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ടെറിട്ടോറിയൽ ആർമി സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കാനുള്ള പൌരന്മാരുടെ ദൃഢനിശ്ചയത്തെ ടെറിട്ടോറിയൽ ആർമി അന്വർത്ഥമാക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജറാൻ വിമാനത്താവളം, ഖമീസ് മുഷെയ്ത്തിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവ്വീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ കൃത്യമായി പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, ടിസിഎസ്, വിപ്രോ, എച്ച്സിഎൽ എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതിക വിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാബ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബ് എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റിനിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ, വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 802 പോയിന്റും നിഫ്റ്റി 262 പോയിന്റും നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ വർധന. പവന് 840 രൂപ കൂടി. 110,520 രൂപയും ഗ്രാമിന് 13,815 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 3 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ടിവികെയും പശ്ചിമബംഗാളിൽ ബിജെപിയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

അധികം മനുഷ്യരില്ലാത്ത ഒരു ഗ്രാമം. അവിടെ കുന്നിനു മുകളിൽ ഒരു എഴുത്തുകാരന്റെ ചെറിയ വീടുണ്ട്. അവധിക്കാലത്ത് മാത്രമേ അയാൾ വരൂ. അങ്ങനെ ഒരു അവധിക്കാലം ചെലവിട്ട് മടങ്ങിപ്പോകുമ്പോൾ താഴ്വരയിൽ പരിചയമുള്ളൊരു പാവവൃദ്ധയുണ്ട്. അവരുടെ കുടിലെത്തി അദ്ദേഹം യാത്ര ചോദിച്ചു. അപ്പോൾ തന്നെ ആ വൃദ്ധയുടെ മുഖം വാടി. പിന്നെ അവർ പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കി വെച്ചിരുന്ന ആ വിളക്കില്ലേ, അതെനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. ഇവിടെ നിന്ന് അത് കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒരു വെളിച്ചം കത്തുന്നതുപോലെ. ഇത് കേട്ടപ്പോൾ ആ എഴുത്തുകാരൻ്റെ കണ്ണു നിറഞ്ഞു. ആ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടുപടിക്കൽ എന്നും വിളക്കു തൂക്കാൻ ഒരാളെ ഏൽപ്പിച്ചാണ് ആ മനുഷ്യൻ യാത്ര പറഞ്ഞു പോയത്. ഒറ്റയ്ക്കല്ലെന്ന് തോന്നിക്കാൻ ഇങ്ങനൊരു വെളിച്ചം ഏതൊരു മനുഷ്യനും കൊതിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ ആയുസ്സിന്റെ ഓരോ കോണിലും നാം കാത്തിരിക്കുന്നുണ്ട്. കാരണമൊന്നുമില്ലാതെ, പരിധിയൊന്നുമില്ലാതെ സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, നമ്മെ നമ്മളായി സ്വീകരിക്കുന്ന ഒരാൾ, എത്രയും അറിയുന്ന, എന്തും പറയാവുന്ന, എത്രയും മാപ്പ് നൽകുന്ന കുംഭസാര കൂട് പോലെയുള്ള ചില മനുഷ്യർ. കുറെയൊന്നും വേണ്ട, അങ്ങനെ ഒരാൾ മാത്രം മതി. ജീവിതത്തിൽ നാം തളരില്ല. തെറ്റായ ഒരു ബന്ധത്തിലേക്ക് തന്റെ ഭർത്താവ് അകപ്പെട്ടു. അതിനിടയിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലുമായി. അദ്ദേഹം മരണാസന്നനാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ആ തെറ്റ് പ്രിയപ്പെട്ട ഭാര്യയോട് തുറന്നു പറഞ്ഞു. നീ എനിക്ക് മാപ്പ് തരില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പ്രിയ പത്നി കരഞ്ഞു. അയാളുടെ നെറ്റിയിൽ കൈവച്ചു പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പ് നൽകുക? ആ പാവം പെണ്ണിന്റെ മനസ്സാണ് കുന്നിനു മുകളിലെ കെടാവിളക്ക്. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാലും തിരികെ വന്ന് മുട്ടിയുരുമുന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ചില മനുഷ്യർ. സ്നേഹമാണ് നമുക്കൊക്കെ ജീവിക്കാനുള്ള മരുന്ന്. വീടും വസ്ത്രവും ഭക്ഷണവും മാത്രം പോരാ, നല്ല സ്നേഹം കൂടി വേണം. നല്ല ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ നാം എന്തു ചെയ്യും? കിട്ടുന്ന ഭക്ഷണം കഴിക്കും. നല്ല സ്നേഹം കിട്ടിയില്ലെങ്കിലോ, കിട്ടുന്ന സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങും. കൂടെയുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥ നാം ഉണ്ടാക്കരുത്. മഹാനായ റൂമി പറയുന്നുണ്ട്, മണ്ണിന് നനവ് വേണം, ആകാശത്തിന് നീലിമയും, കടലിന് ശാന്തതയും, കാറ്റിന് നൈർമല്യവും, പൂവിന് സുഗന്ധവും, മനുഷ്യന് സ്നേഹവും. സ്നേഹിക്കുക, വീണ്ടും വീണ്ടും സ്നേഹിക്കുക. സ്നേഹമല്ലാതെ നമുക്കൊന്നും ബാക്കിയാവരുത്. സ്നേഹമല്ലാതെ നാം ഒന്നും ബാക്കിയാക്കരുത്.

0: നമ്മളെന്താ പറഞ്ഞു എന്ത്
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽസില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വാട്ട് യു ഡൂയിങ് ദാ? ഗെറ്റ് അപ്പ്. ക്ലാസ്സിൽ ടോപ്പ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, കുട്ടികളെ ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കാൻ അറിയണം. ആൻഡ് ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ യു ബട്ട് ഫോർ ഓൾ. ഓ, ഇത്രയും വേർസ്റ്റ് ആയ ഒരു ക്ലാസ്സും കുട്ടികളെ എന്റെ കരിയറിൽ ഞാൻ ഇതുവരെ
1: കണ്ടിട്ടില്ല.
0: നിങ്ങൾക്ക്
1: അനുസരിക്കാൻ
0: ഐ സെഡ് ഗെറ്റ് ഔട്ട്.

0: താനെത്ര സില്ലിയ, ഒരു ഫ്ലേസ് പ്ലേ ഇല്ല തന്റെ ലൈഫ് ഇരിക്കുന്നത്.
1: എന്റെ ലൈഫ് ആകുന്നാകുമ്പോ പിന്നെ വിശ്വസിക്കൂല്ലേ?
0: എന്ത്?
1: എന്റെ പപ്പയുടെ അമ്മയുടെ ലവ് സ്റ്റോറിയിലെ ട്വിസ്റ്റ് ഇതുപോലൊരു ഫ്ലെയിം സീൻ ആയിരുന്നു.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: Stay tuned, stay happy with the Radio 91.2.

നിനക്ക് കരയാമോ? മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ? മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

ഉണ്ണി സുരുക്കിവിട മനമില്ലേ, അളവില്ല ഉണർവുകളെ അരപ്പക്കത്തിൽ അടുത്തി വെക്കും ആശയും ഇരുന്നതില്ലേ. കഴുത്തിൽ പരവി എൻ മൂച്ചു സുടുമ്പോതും എടുത്തോതും പൊരുന്തുകൊള്ള എൻ പേരൻപേ സൊല്ലാതെ വാർത്തകൾ സുവയാണവ അർത്ഥത്തിൽ അവിമട്ട്.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എന്നത്തെയും പോലെ നമ്മൾ ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കൂ. അതിനായിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ പാട്ടുകളായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9544700912. ഇന്നൊരു മഴയിൽ കുതിർന്ന സായനമാണ്, അപ്പോൾ ഈ സായനത്തിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ട് പാട്ടുകൾ കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നല്ല പാട്ടൊക്കെ ആസ്വദിച്ച് മഴയത്ത് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇതേപോലെ ഈ തണുത്ത കാലാവസ്ഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം ഗാനമഞ്ജരിയിലൂടെ. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544704912. മഴയാണ്, കൊല്ലിയാനൊക്കെ മിന്നുന്നുണ്ട്. ആരും അങ്ങനെ പുറത്തിറങ്ങി കളിക്കാനും നിൽക്കേണ്ട. ഈ തുറസ്സായ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നത് ഭയങ്കര അപകടകരമാണ്, കാരണം മിന്നലൊക്കെ കേൾക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നല്ല ചായ ഒക്കെ കുടിച്ച് സെറ്റായിട്ടിരുന്നോളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544704912. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ.
2: ഹലോ, നമസ്കാരം. എന്റെ റേഡിയോ അല്ലേ?
1: അതെ അതെ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: കേരളത്തിൽ നിന്ന് വിൻസെന്റ് ഗോമസ് ആണ് വിളിക്കുന്നത്.
1: കേരളത്തിൽ നിന്ന്?
2: അതെ അതെ.
1: ഓക്കെ, വിൻസെന്റ് ഗോമസ്.
2: ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എല്ലാവർക്കും നല്ല വിശേഷങ്ങളെന്ന് വിശ്വസിക്കുന്നു.
1: ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ, ഞങ്ങളും കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. സുഖമായിട്ട് പോകുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു തുള്ളിക്ക് പെരുതോടെന്ന് പറയുന്ന രീതിയിൽ
1: തുള്ളിക്കൂടെയാണ്
2: മഴ
1: പെയ്തുകൊണ്ടിരിക്കുകയാണ്.
2: എനിക്ക് ഇന്നിപ്പോ ഒരു പാട്ടാവശ്യമായിരുന്നു.
1: ഏത് പാട്ടാ വേണ്ടേ?
2: മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ ഒഴിയുന്നു തുടങ്ങുന്ന പാട്ടം
1: സിനിമയിലെ ദിലീപേട്ടൻ അഭിനയിച്ച സിനിമ.
2: അതെ അതെ അതെ, ഈ മഴയ്ക്ക് പറ്റിയൊരു പാട്ടായതുകൊണ്ട് എല്ലാം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഉണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ,
1: അപ്പോൾ മഴയും കണ്ടുകൊണ്ട് ആ പാട്ട് ആസ്വദിച്ചോളൂ കേട്ടോ ചേട്ടാ.
2: ഓക്കെ
1: ഓക്കെ ഓക്കെ. നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. എൻ്റെ പേര് ശ്രീജിത്ത്, കരുനാഗപ്പള്ളിയാണ് സ്ഥലം. എനിക്ക് ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന മൂവിയിലെ ഒരു സോങ് വേണം. ഏത് പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ശ്രീജിത്തിന് വേണ്ടി അതിലെ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ആ പാട്ട് കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാത്തവരായിട്ട് ആരുമില്ലല്ലേ. ചില പ്രശ്നങ്ങൾ നമ്മളെ തളർത്തും, ചിലത് ഉറക്കം കെടുത്തും, ചിലത് ആരോടും പറയാൻ കഴിയാത്തത്ര മനസ്സിനെ വേദനിപ്പിക്കും. അങ്ങനെയുള്ള ചില സമയങ്ങളിലൊക്കെ ചിലർ മദ്യത്തിലേക്കും സിഗരറ്റിലേക്കും ഒക്കെ തിരിയും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനോ ശ്രമിക്കാതെ കുറച്ച് നേരത്തേക്കിന് അതെല്ലാം മറന്നു കളയാനാണ് പലരും ഈ മദ്യപാനം സിഗരറ്റിലൂടെയൊക്കെ ശ്രമിക്കുന്നത്. ഇന്ന് മദ്യവും സിഗരറ്റും ഒക്കെ നമ്മുടെ ചുറ്റുപാടിലും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ്. അതിനിടയിലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഈ മദ്യത്തിലേക്കും സിഗരറ്റിലേക്കും ഒക്കെ പോകാതെ സ്വന്തം മനസ്സിനെ കരുത്തുകൊണ്ട് ജീവിതത്തെ നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കണം. കാരണം ഒരു പ്രലോഭനത്തോട് വേണ്ട എന്ന് പറയുന്നതും സ്വന്തം ജീവിതത്തോട് അതെ എന്ന് പറയാനും വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇപ്പോൾ കേട്ടതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, സാബു ചേട്ടാ പറഞ്ഞോളൂ. നല്ലൊരു പാട്ട്. അതിന് ഇപ്പൊ അവിടെ മഴയുണ്ടോ കോട്ടയത്ത്? ആണല്ലേ, ഇവിടെ അന്നേരം തുടങ്ങി. നിങ്ങൾക്ക് അവിടെ തീർന്നപ്പോഴത്തേന് നമുക്കിവിടെ തുടങ്ങി. അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പാട്ട് പറഞ്ഞോ ചേട്ടൻ. നല്ലൊരു അടിച്ചുള്ളൊരു പാട്ട്
1: ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് നമുക്ക് വെച്ചിരുന്നു.
1: 6 മണിവരെ
0: ഉണ്ട് കേട്ടോ, 6 മണിവരെ. ഓക്കെ ചേട്ടാ. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹിരണാണ്. എനിക്ക് ഈ വെട്ടം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അതല്ലേ ഹിരണിന് വേണ്ടി നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ട് കേട്ട് വേദന നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം.

0: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
0: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: മറവത്തൂർക്കന വന്ന സിനിമയിലെ സുന്ദരിയേ സുന്ദരിയേ എന്ന പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ പാട്ട് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, സുജാത മോഹൻ, മണിച്ചേട്ടൻ എന്നിവരാണ്. പക്ഷേ മണിച്ചേട്ടൻ ഇതിലില്ല. ശരിക്കും പാടിയിരുന്നത് പുഷ്പവനം കുബ്ബസ്വാമി എന്ന് പറഞ്ഞ ഒരു തമിഴ് ഫോക്ക് സിംഗറാണ്. എന്തായാലും മനോഹരമുള്ള ഒരു അടിച്ചുപൊളി ഒരു ഡാൻസ് കളിക്കാൻ പറ്റിയൊരു പാട്ടാണ്. ആ പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇതേപോലെ ഗാനമഞ്ചരിയിലൂടെ കേൾക്കാം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? അജി ചേട്ടൻ, എവിടാണ്? വീട്ടിലുണ്ട്. മഴയുണ്ടോ അവിടെ? ചാർന്നേ ഉള്ളോ? ഇവിടെ ഭയങ്കര
1: പെയ്തില്ല.
0: പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞല്ലേ? ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? ഓ, ആ പാട്ട്. ഇന്നൊരു അടിച്ചുപൊളി വൈബിലുള്ള പാട്ടാണ് വേണ്ടുന്നല്ലേ? ആ പാട്ട് ബാക്കി പാട്. ആ ബാക്കി അറിയത്തില്ലല്ലേ?
1: ബാക്കി അറിയാം, പക്ഷേ അത് ഞാൻ പാടിയ ശരിയാവത്തില്ല.
0: എന്നാ നമുക്കിനി പാട്ടിലൂടെ കേക്കാം. ഓക്കെ, ഓക്കെ ചേട്ടാ, ശരി. ഇത് നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ് എനിക്ക് വേണ്ട പാട്ട്. 1992 പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന പടത്തിൽ എം ജി ശ്രീകുമാർ പാടിയ കൂടെ വിട്ടു കൂടെയുറന്ന് കുഞ്ഞു കുഞ്ഞു മറിമായങ്ങൾ എന്ന പാട്ടെന്ന് വെച്ചതിന് മുമ്പ് ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേട്ട് ആസ്വദിച്ചിട്ട് നമുക്ക് തിരികെ വരാം.

0: ഇനി തന്നെ മുതലാളിനെ വിളിക്കുന്നതിലും ഭേദം. ചന്തയിൽ തെണ്ടി കിടക്കുന്ന ചാവാലി പട്ടികൾ അങ്ങനെ വിളിക്കാം. വീട്ടിൽ കയറി വന്ന് എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കിയത് എന്തൊക്കെയാണ് പറഞ്ഞത്? പറയണോ ബാപ്പ്? താൻ കണ്ണീക്കേണ്ട വഴിയിലൂടെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ധൂർത്തടിച്ച് വളർന്ന തടിയായി വന്നത്. ചന്തയിൽ പൊരുവയിലത്ത് ചോര നീരാക്കി വളർന്ന എന്റെ കൈകൊണ്ട് നിങ്ങൾ കണ്ടാൽ
1: നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങനെ പാട്ടുകൾ ആസ്വദിച്ച് വീണ്ടും ഗാനമഞ്ചരിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. പാട്ടുകൾ വെച്ചുതരായിട്ട് നമ്മുടെ കൂടെ ആര്യ ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. അപ്പൊ വേഗം ആയിക്കോട്ടെ, ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, കേൾക്കാവോ? ഹലോ, ഇത് ആരാണ് വിളിക്കുന്നത്?
1: നന്ദു.
0: എവിടുന്നാ വിളിക്കുന്നേ? പുത്തന്തിരി. നന്ദു എനിക്ക് വേണ്ടി ഇന്നലെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നോ? ഞാൻ അറിഞ്ഞ്, എന്റെ അടുത്ത് പറഞ്ഞു. ഇന്ന് ഏത് പാട്ട് നന്ദുവിന് വേണ്ടേ? പയ്യ എന്ന സിനിമയിലെ അല്ലേ? ഓക്കെ, ഇത് ആർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നേ? എല്ലാവർക്കും വേണ്ടി. ഓക്കെ നന്ദു, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, ഇന്നത്തെ ഗാനമഞ്ചരിയിൽ അൻസാർ കരുനാഗപ്പള്ളി, ജയശങ്കർ ഫോർട്ട് കൊച്ചി, ആനന്ദൻ തിലാനൂർ, കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തികൾ, ഷീബ കുമരകം, മറ്റു നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വേണ്ടി വെൽക്കം ടു കൊടൈക്കനൽ എന്ന സിനിമയിലെ മഞ്ഞുതുള്ളികൾ തെന്നലാറ്റികൾ എന്ന ഗാനം കേൾപ്പിക്കൂ. പി വി മുഹമ്മദ് വടക്കേവാവനൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദിച്ച രണ്ട് പാട്ടും കേട്ട് നമുക്ക് വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് തിരിച്ചു വരാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇവിടെ പെയ്തിറങ്ങിയ മഴയൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷം തോന്നിയില്ല. മഴയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ചുറ്റുപാടുകളെയൊക്കെ ഒന്ന് തണുപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിനെയും ഒന്ന് ശാന്തമാക്കാൻ മഴയ്ക്ക് കഴിയും. ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നാൽ പോലും മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ്. അങ്ങനെ ഒരു മഴയുടെ ഭംഗിയും തണുപ്പും നമ്മളിലേക്ക് എത്തിച്ച പാട്ടായിരുന്നു അവസാനമായി കേട്ട അടടാ മഴടാ എന്ന ഗാനം. മഴയുടെ താളവും ഈണവും ഒക്കെ മനസ്സിൽ നിറച്ച ആ പാട്ടിന് നമുക്കിനി മറ്റൊരു പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ചരിയിലൂടെ വിളിക്കൂ, വിളിക്കണം. നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ, കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? മിനി ചേച്ചി. ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ
0: പറഞ്ഞോ മിനി ചേച്ചി. അത് ഞാൻ കേട്ടു,
1: അത് ഞാൻ കേട്ടു.
0: ഏത് പാട്ടാ വേണ്ടേ? മിനി ചേച്ചി പാട്ട് പാടുവോ? അന്നാ പാട് ചേച്ചി, പാട്ട് കേട്ടിട്ട് നമുക്ക് ആ സിനിമയിലെ പാട്ട് കേൾക്കാം. അന്നാ ശരി, ഞാൻ പാട്ട് വെച്ചുതരാം, നിങ്ങൾ ആ പാട്ട് കേട്ടോ കേട്ടോ. ഓക്കെ ചേച്ചി, ഒരു മെസ്സേജും കൊണ്ട്, വെരി വെരി ഗുഡ് ഈവനിങ് നിതിൻ. ഇന്ന് ആരണ്യകം എന്ന സിനിമയിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടലിൽ ഒരുക്കി വെച്ചില്ലേ എന്ന ഗാനം ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഇതെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻ ചേട്ടൻ കായംകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം, അതിനോടൊപ്പം തന്നെ എന്നിട്ട് വേഗം തന്നെ ഗാനമഞ്ചിലേക്ക് നമുക്ക് തിരികെ വരാം.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം. അതിനുള്ള നമ്പർ 9544-7001-2. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: കാശി.
1: കാശി, കാശി എവിടുന്നാ വിളിക്കുന്നത്? അവിടെ മഴയുണ്ടോ കാശി? ഓക്കെ കാശി. കാശിക്ക് ഏത് പാട്ടാ വേണ്ടേ?
2: കൂടത്തുള്ളേ പാട്ടാവോ?
1: കൂടത്തുള്ള. ഇത് ആർക്ക് വേണ്ടിയിരുന്നു ഈ പാട്ട്?
2: എനിക്ക് വേണ്ടിയാ.
1: അപ്പൊ പാട്ട് വെച്ചോ കേട്ടോ.
2: ഓക്കെ
1: കാശി.
2: ഓക്കെ.

0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: നമ്മളൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നവരാണ്. തിരക്കിനിടയിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ മറന്നുപോകും പലപ്പോഴും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മുടെ സന്തോഷം എന്താണെന്ന് പോലും ചിന്തിക്കാത്ത ദിവസങ്ങളുണ്ട്. പക്ഷേ വലിയ സന്തോഷങ്ങൾക്കിടയിൽ തേടി വരുന്ന ചെറിയ ചെറിയ കുഞ്ഞു സന്തോഷങ്ങളില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നത് പോലുള്ള ഇതേപോലെ സന്തോഷങ്ങൾക്കായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കുന്ന നമ്പർ ഇതാണ്, 954-4700-092. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. അവൾ വേഗം തന്നെ വിളിച്ചോളൂ, കോൾ വെയിറ്റിംഗ് ആണ്. കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? രാധ. രാധേമ്മേ, എന്താണ് ഒരു ചിരി? ഓക്കെ, ഇന്ന് ഏത് പാട്ടാ രാധേമ്മയ്ക്ക് വേണ്ടേ?
4: എനിക്ക് വേണ്ടുന്നത് നമ്മുടെ ജാതകം തിരിമയിലെ പുലിയില കരയോളം കുടവലികൾക്ക് കാണുമുണ്ടോ?
3: ഇത് ആർക്ക് വേണ്ടി ഇന്ന് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്? അത് പറഞ്ഞു
4: എനിക്കൊന്നും
3: പാട്ട് കേട്ടിട്ട്
4: അത്രയും
3: നിതിൻ. നിതിൻ,
4: ശരി.
3: ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, എന്റെ പേര് അശ്വതി. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് അശ്വതി. ഈ സോങ് അംബിക അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അംബിക അമ്മയ്ക്ക് വേണ്ടി ഇതിനോടൊപ്പം തന്നെ ആ പാട്ട്

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുകയാണ്. 6 മണിയുടെ ഗാനമഞ്ചരിയിലേക്ക് ഇനി അധികം സമയമില്ല. വൈകുന്നേരത്തിൻ്റെ തിരക്കുകളൊക്കെ പതുക്കെ അവസാനിപ്പിച്ച് ഒരു ദിവസത്തെ വിശേഷങ്ങളും മനസ്സിൽ നിറച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു സായാഹ്നത്തിലേക്ക് കടക്കുകയാണ്. ചിലർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നുണ്ടാകും, ചിലർ വീട്ടിലെ തിരക്കുകൾക്കിടയിലായിരിക്കും, മറ്റു ചിലർ ഇനിയുള്ള സമയം എങ്ങനെ മനോഹരമാക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാനമഞ്ചരിയിലേക്ക് വിളിക്കാൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജീരാജൻ കോഴിക്കോട് സൗത്ത് നിന്നാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. മേടപ്പൊൻവയിൽ ഊതി എന്ന ഗാനം വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് രാജചേച്ചി. അപ്പോൾ രാജചേച്ചിക്ക് വേണ്ടി എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ നോക്കും മറ്റൊരു മെസ്സേജും വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബാബുരാജൻ കൊല്ലം ആശ്രമത്തിൽ നിന്നാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് സ്വർഗ എന്ന സിനിമയിലെ സ്വരരാഗ ഗംഗാ പ്രവാഹം എന്ന പാട്ടാണ്. ഈ രണ്ട് പാട്ടും അടിപൊളി പാട്ടാണ്. എന്തായാലും നമുക്ക് കേട്ട് വേഗം തന്നെ തിരിച്ചു വരാനല്ല, നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം സമയം ഇങ്ങനെ പോയിരിക്കുകയാണ്. ഈ പാട്ട് തീരുന്നതോടുകൂടി ഇന്നത്തെ ഗാനമഞ്ജരിയോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഇതിൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

അധികം മനുഷ്യരില്ലാത്ത ഒരു ഗ്രാമം. അവിടെ കുന്നിനു മുകളിൽ ഒരെഴുത്തുകാരൻ്റെ ചെറിയ വീടുണ്ട്. അവധിക്കാലത്ത് മാത്രമേ അയാൾ വരൂ. അങ്ങനെ ഒരു അവധിക്കാലം ചെലവിട്ട് മടങ്ങിപ്പോകുമ്പോൾ താഴ്വരയിൽ പരിചയമുള്ളൊരു പാവവൃദ്ധയുണ്ട്. അവരുടെ കുടിലെത്തി അദ്ദേഹം യാത്ര ചോദിച്ചു. അപ്പോൾ തന്നെ ആ വൃദ്ധയുടെ മുഖം വാടി. പിന്നെ അവർ പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കിവെച്ചിരുന്ന ആ വിളക്കില്ലേ, അതെനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. ഇവിടെ നിന്ന് അത് കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒരു വെളിച്ചം കത്തുന്നത് പോലെ. ഇത് കേട്ടപ്പോൾ ആ എഴുത്തുകാരൻ്റെ കണ്ണു നിറഞ്ഞു. ആ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടുപടിക്കൽ എന്നും വിളക്കു തൂക്കാൻ ഒരാളെ ഏൽപ്പിച്ചാണ് ആ മനുഷ്യൻ യാത്ര പറഞ്ഞു പോയത്. ഒറ്റയ്ക്കല്ലെന്ന് തോന്നിക്കാൻ ഇങ്ങനൊരു വെളിച്ചം ഏതൊരു മനുഷ്യനും കൊതിക്കുന്നുണ്ട്. അങ്ങനൊരാളെ ആയുസ്സിന്റെ ഓരോ കോണിലും നാം കാത്തിരിക്കുന്നുണ്ട്. കാരണമൊന്നുമില്ലാതെ, പരിധിയൊന്നുമില്ലാതെ സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, നമ്മെ നമ്മളായി സ്വീകരിക്കുന്ന ഒരാൾ, എത്രയും അറിയുന്ന, എന്തും പറയാവുന്ന, എത്രയും മാപ്പ് നൽകുന്ന കുംഭസാര കൂട് പോലെയുള്ള ചില മനുഷ്യർ. കുറെയൊന്നും വേണ്ട, അങ്ങനെ ഒരാൾ മാത്രം മതി. ജീവിതത്തിൽ നാം തളരില്ല. തെറ്റായ ഒരു ബന്ധത്തിലേക്ക് തന്റെ ഭർത്താവ് അകപ്പെട്ടു. അതിനിടയിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലുമായി. അദ്ദേഹം മരണാസന്നനാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ആ തെറ്റ് പ്രിയപ്പെട്ട ഭാര്യയോട് തുറന്നു പറഞ്ഞു. നീ എനിക്ക് മാപ്പ് തരില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പ്രിയ പത്നി കരഞ്ഞു. അയാളുടെ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പ് നൽകുക? ആ പാവം പെണ്ണിന്റെ മനസ്സാണ് കുന്നിനു മുകളിലെ കെടാവിളക്ക്. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാലും തിരികെ വന്ന് മുട്ടിയുരുമുന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ചില മനുഷ്യർ. സ്നേഹമാണ് നമുക്കൊക്കെ ജീവിക്കാനുള്ള മരുന്ന്. വീടും വസ്ത്രവും ഭക്ഷണവും മാത്രം പോരാ, നല്ല സ്നേഹം കൂടി വേണം. നല്ല ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ നാം എന്തു ചെയ്യും? കിട്ടുന്ന ഭക്ഷണം കഴിക്കും. നല്ല സ്നേഹം കിട്ടിയില്ലെങ്കിലോ, കിട്ടുന്ന സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങും. കൂടെയുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥ നാം ഉണ്ടാക്കരുത്. മഹാനായ റൂമി പറയുന്നുണ്ട്, മണ്ണിന് നനവ് വേണം, ആകാശത്തിന് നീലിമയും, കടലിന് ശാന്തതയും, കാറ്റിന് നൈർമല്യവും, പൂവിന് സുഗന്ധവും, മനുഷ്യന് സ്നേഹവും. സ്നേഹിക്കുക, വീണ്ടും വീണ്ടും സ്നേഹിക്കുക. സ്നേഹമല്ലാതെ നമുക്കൊന്നും ബാക്കിയാവരുത്. സ്നേഹമല്ലാതെ നാം ഒന്നും ബാക്കിയാക്കരുത്.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ൽ ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

0: ജോയ്വാലി ദിവാലി ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ചുറ്റുപാടുകളെ നോക്കി നമുക്ക് ജീവിക്കാനാവില്ല, നമുക്ക് വേവലാതിപ്പെടാനാവില്ല. ഗുണകരമായതുകൊണ്ട് നാം ചിലപ്പോഴൊക്കെ ചിലതൊക്കെ നമ്മളെക്കുറിച്ച് നന്നായി പറയുമ്പോൾ, നന്നായി കേൾക്കുമ്പോൾ സന്തോഷിച്ചെന്ന് വരാം. പക്ഷെ അപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം, നാളെ ഇതിന് വിപരീതമായി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തളർന്നു പോകില്ലെന്ന്. കാരണം തളർന്നു പോയാൽ തകർന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നാം അങ്ങനെ വല്ലാതെ വേവലാതിപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമുക്ക് വലിയ തിരക്കുകളില്ല എന്നാണ്. ചില കാര്യങ്ങളിൽ പിടിച്ച് അതുമായി തന്നെ ഇങ്ങനെ പറഞ്ഞും കേട്ടും, അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, അവൾ പറഞ്ഞല്ലോ, അവൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് രാവിലെ മുതൽ ഇരിക്കുക എന്നാൽ അർത്ഥം നമുക്ക് വലിയ ജോലിയില്ല എന്നാണ്. തിരക്കുകളുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാനും ശ്രദ്ധിക്കാനും സമയം കിട്ടില്ല. സാധാരണ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങ് പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസി, ഞാൻ കുറ്റക്കാരനോ എനിക്ക് ഉത്തരവാദിത്വമോ ഇല്ലാത്ത ഏതൊരു കാര്യത്തെക്കുറിച്ചും ആരെന്തു പറഞ്ഞാലും വിഷമിക്കാനോ തർക്കിക്കാനോ പരാതിപ്പെടാനോ ഇല്ല എന്നാണ്. അതൊരു നല്ല പോളിസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. ഓർക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യും. അതൊക്കെ ഓർത്ത് നാം ഉത്കണ്ഠപ്പെട്ടാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ സമയമുണ്ടാകില്ല. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.